0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: وأوحينا إلى موسى أن

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തു അൽ ആറാഫ് 150 മുതൽ 157 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ വഹീദാൻ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാന്യ ശ്രോതാക്കൾക്ക് പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 ഒക്ടോബർ 5 തിങ്കൾ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോക പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുറാന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുറാന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوع عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل
3: اللهو ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: Peace Radio. Tune to reality.
4: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ.
5: اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم.
4: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
6: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സജദയിലെ 4 വചനത്തിന്റെ ആദ്യ ഭാഗമാണ് ക്ലാസ് എടുക്കുന്നത്. സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫുൽ അംബിയായി വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയാണ് നമ്മൾ ഹിഫ്ളുൽ ഖുർആനിലെ മനഃപ്പാഠമാക്കുന്ന സൂറ. അതിലെ 1, 2, 3 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹിഫ്ളാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ 4 ആയത്ത്, അത് 2 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 1 ഭാഗം നമുക്ക് പാരായണം ചെയ്യാം.

0: العرش.
1: ان شاء الله ഇന്നത്തെ എപ്പിസോഡിലെ നാലാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഹിഫ്ലാക്കിയത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയും മനസ്സിൽ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി നന്നായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമേ എന്ന് ഉണർത്തുകയാണ്. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിലെ നാലാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിസ്ഡം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 178 മുതൽ 182 കൂടിയ വചനങ്ങളാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി. സൂറത്തു മുസമ്മിൽ 20-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ വിശദീകരിച്ചു നൽകുന്നത്.
2: നമസ്കാരത്തിന്റെ ദൈർഘ്യം സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും അതിലെ ഖുർആൻ പാരായണത്തിന്റെ തോതനുസരിച്ചായിരിക്കുമല്ലോ. രാത്രി നമസ്കാരത്തിന്റെ നിർബന്ധത്തിലും സമയദൈർഘ്യത്തിലും ഇളവ് നൽകുവാനുള്ള കാരണവും ഈ വചനത്തിൽ അല്ലാഹു വിവരിച്ചിരിക്കുന്നു. ചിലർ രോഗബാധിതരായിരിക്കാം, മറ്റു ചിലർ ഉപജീവന മാർഗം അന്വേഷിച്ചും മറ്റും യാത്രകളിൽ ഏർപ്പെട്ടേക്കാം. വേറെ ചിലർ അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മയുദ്ധത്തിൽ ഏർപ്പെട്ടേക്കാം. ഇങ്ങനെ പല അസൗകര്യങ്ങളും സത്യവിശ്വാസികൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്നതാണ്. ഇങ്ങനെയുള്ള കാരണത്താലാണ് സൗകര്യമനുസരിച്ച് നിർവഹിച്ചാൽ മതിയെന്ന് കൽപ്പിച്ചിരിക്കുന്നത്. ഈ വചനം അവതരിക്കുന്ന കാലത്ത് ഇസ്ലാമിൽ യുദ്ധം നടപ്പാക്കപ്പെട്ടിട്ടില്ല. മക്കി സൂറത്തുകളിൽ പെട്ടതാണല്ലോ ഈ അധ്യായം. അപ്പോൾ വരാനിരിക്കുന്ന മുടക്കുകളെ നേരത്തെ തന്നെ പരിഗണിച്ചിരിക്കുന്നത് അല്ലാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തെയും അനുഗ്രഹത്തെയുമാണ് കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രവചനം കൂടിയായിരിക്കും. കൂടാതെ കച്ചവടം, കൃഷി മുതലായ ഉപജീവന മാർഗങ്ങൾക്കു വേണ്ടി യാത്ര ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട കാര്യമാണെന്നുകൂടി ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. ഫഖ്റഉ മാ തയസ്സറ മിൻഹു. ഖുർആനിൽ നിന്നും സൗകര്യമായത് ഓതിക്കൊള്ളുവീൻ, അഥവാ സൗകര്യപ്പെട്ടിടത്തോളം നമസ്കരിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. നിർബന്ധമില്ലെങ്കിലും നിങ്ങളുടെ ഗുണത്തിനു വേണ്ടി തന്നെ നിങ്ങളത് കഴിവതും അനുഷ്ഠിക്കേണ്ടതുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. രാത്രി നമസ്കാരത്തെപ്പറ്റി പല ഖുർആൻ വചനങ്ങളിലും നബി വചനങ്ങളിലും ഊന്നിപ്പറഞ്ഞിരിക്കുന്നത് പ്രസിദ്ധമാണല്ലോ. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഓരോരുത്തനും അവനവൻ്റെ ഭാവി നന്മയ്ക്കു വേണ്ടി സൽക്കർമ്മങ്ങൾ സമ്പാദിക്കേണ്ടതുണ്ടെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതും സ്മരണീയമാകുന്നു. നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമില്ലെന്നും സൗകര്യപ്പെടുന്ന മറ്റേതെങ്കിലും ഖുർആൻ വചനങ്ങൾ മാത്രം ഓതിയാലും മതിയാകുമെന്നും ഈ വാക്യത്തെ ആസ്പദമാക്കി ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സൂറത്തു ഫാത്തിഹ നിർബന്ധമാണെന്നുള്ളതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാകുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: ലാ സ്വലാത്ത ലിമൻ ലാ യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. മുത്തഫഖുൻ അലൈഹി. ഫാത്തിഹത്തുൽ കിതാബിനെ, വേദഗ്രന്ഥത്തിലെ പ്രാരംഭ അധ്യായത്തെ ഓതാത്തവന് നമസ്കാരമില്ല. ബുഖാരി മുസ്ലിം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പുറമേ വേറെയും സൂറത്തുകൾ നമസ്കാരത്തിൽ ഓതുക തിരുമേനിയുടെ പതിവായിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതും പൊതുവിൽ അറിയപ്പെട്ടതാണ്. രാത്രി നമസ്കാരത്തെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം നമസ്കാരത്തെ നിലനിർത്തണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും, അഥവാ അഖീമുസ്സലാത്ത വആതുസ്സക്കാത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളെയും നിർബന്ധ ധർമ്മത്തെയും ഉദ്ദേശിച്ചാകുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാവുയാത്രയും വാനയാത്രയും, അഥവാ ഇസ്റാഉം മിഅ്റാജും ഉണ്ടായ രാത്രിയിലാണ് അഞ്ചു നേരത്തെ നമസ്കാരം നിയമിക്കപ്പെട്ടത്. ഇത് തിരുമേനി മക്കയിൽ താമസിച്ചിരുന്ന കാലത്താണ്. എന്നാൽ സക്കാത്താകട്ടെ മദീനയിൽ വച്ചാണ് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സക്കാത്ത് കൊടുക്കുവാൻ കൽപ്പിച്ചതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, ചെറിയ പെരുന്നാൾ ദിവസം നൽകേണ്ടുന്ന ഫിത്ർ സക്കാത്താണ് ഇവിടെ ഉദ്ദേശ്യം. രണ്ട്, നിലവിലുള്ള സക്കാത്ത് നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് മറ്റു ചിലതരം ധർമ്മങ്ങൾ നിർബന്ധമുണ്ടായിരുന്നു. അതാണ് ഉദ്ദേശ്യം. 3. സക്കാത്തിന്റെ നിർബന്ധം മക്കയിൽ വച്ചു തന്നെ
3: അവതരിച്ചിരുന്നു.
2: പക്ഷേ അതിൻ്റെ വിശദ സ്വഭാവം മദീനയിൽ വച്ചാണ് നിയമമാക്കപ്പെട്ടത്. 4. നിലവിലുള്ള സക്കാത്ത് തന്നെയാണ് ഉദ്ദേശ്യം. ഈ ആയത്തിൻ്റെ അവതരണം ഉണ്ടായത് മക്കയിൽ വച്ചല്ല, മദീനയിൽ വച്ചാണെന്ന അഭിപ്രായത്തെ ആസ്പദമാക്കിയാണ് ഇപ്പറഞ്ഞത്. ഒരു പക്ഷേ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന സക്കാത്തിനെപ്പറ്റി നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ചതായിരിക്കുവാനും സാധ്യതയുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും നിർബന്ധമായ നമസ്കാരത്തെയും നിർബന്ധമായ സക്കാത്തിനെയും കുറിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. കാരണം തുടർന്നുള്ള വാക്യത്തിൽ അല്ലാഹുവിന് നല്ലതായ കടം കൊടുക്കുകയും ചെയ്യുവീൻ, വഅഖ്റിദുല്ലാഹ ഖർളൻ ഹസന എന്നു പറഞ്ഞുവല്ലോ. ഇത് ഏതെങ്കിലും ഒരു നിശ്ചിത നിർബന്ധത്തെ ഉദ്ദേശിച്ചാവാൻ തരമില്ല, ഐസ്തികമായ ദാനധർമ്മങ്ങളെ ഉദ്ദേശിച്ചാകുവാനാണ് സാധ്യത. വഅഖ്റിദുല്ലാഹ, അല്ലാഹുവിന് കടം കൊടുക്കുക എന്ന പ്രയോഗത്തെപ്പറ്റി സൂറത്തു ഹദീദിൻ്റെ 11 വചനത്തിലും സൂറത്തു തഗാബുൻ 17 വചനത്തിലും വിവരിച്ചത് ഓർക്കുക. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വച്ചാൽ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഉത്തമമായും വമ്പിച്ച പ്രതിഫലമുള്ളതായും നിങ്ങൾക്ക് കണ്ടെത്താം. വമാ തുഖദ്ദിമു ലി അൻഫുസിക്കും എന്ന വാക്യം നമസ്കാരം, ധർമ്മം തുടങ്ങിയ എല്ലാവിധ പുണ്യകർമ്മങ്ങളെയും കുറിച്ചുള്ള പ്രോത്സാഹനമാകുന്നു. കേവലം ചെറുതെന്നോ നിസ്സാരമെന്നോ കരുതി ഏതൊരു സൽക്കാര്യത്തെയും അവഗണിക്കരുതെന്നും ഏതൊരു സൽക്കർമ്മവും അല്ലാഹു പാഴാക്കുകയില്ലെന്നും ഓരോന്നിനും പ്രതീക്ഷയിൽ കവിഞ്ഞ പ്രതിഫലം അവൻ നൽകുമെന്നും അല്ലാഹു അറിയിക്കുന്നു. നിർബന്ധ കടമകൾ കൊണ്ട് മതിയാക്കാതെ ഐച്ഛികമായ സൽക്കർമ്മങ്ങൾ കഴിവതും ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കുന്നത് ആവശ്യമാണ് എന്നുള്ള ഒരു ഉപദേശവും അതിലടങ്ങുന്നു. അവസാനമായി എല്ലാവരും പാപമോചനം തേടിക്കൊണ്ടിരിക്കണമെന്ന് അല്ലാഹു ഉപദേശിക്കുന്നു. സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പാപമോചനം തേടലിനുള്ള അഥവാ ഇസ്തിഗ്ഫാറിനുള്ള പ്രത്യേക സ്ഥാനം ഇതിൽ നിന്നും മനസ്സിലാക്കാം. മനുഷ്യൻ എത്ര തന്നെ പരിശുദ്ധനും സൽക്കർമ്മിയുമായിക്കൊള്ളട്ടെ, അവൻ്റെ പക്കൽ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടായിരിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നു, ആദമിൻ്റെ മക്കളെല്ലാം അബദ്ധം പിണയുന്നവരാണ്. അബദ്ധം പിണയുന്നവരിൽ വച്ച് ഉത്തമന്മാർ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാകുന്നു. തിർമുദി ഇബ്നു മാജ. ആ നിലയ്ക്ക് താൻ ഒരു പാപം ചെയ്തതായി തോന്നാത്തവൻ പോലും അല്ലാഹുവിനോട് പാപമോചനം തേടാതിരിക്കുവാൻ നിവർത്തിയില്ല. മനുഷ്യരിൽ വച്ച് ഏറ്റവും ഉത്കൃഷ്ടനും പാപരഹിതനുമായ ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. തിരുമേനി പോലും ദിനം പ്രതി 70 or 100 പ്രാവശ്യം പാപമോചനം തേടിയിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാണ്. പാപമോചനം തേടുന്നത് നിമിത്തം പാപങ്ങൾ പൊറത്തു കിട്ടുന്നതിന് പുറമെ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും അത് കാരണമാണെന്നുകൂടി ഉണർത്തിക്കൊണ്ടാണ് അല്ലാഹു അദ്ധ്യായം സമാപിപ്പിക്കുന്നത്. അതെ, ഇന്നല്ലാഹ ഗഫൂറു റഹീം, നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. റബ്ബന ഗഫിർ ലന വർഹംന വലിവാലിദൈന വലിദുര്രിയ്യത്തിന വലിൽമുഅ്മിനീന വലിൽമുഅ്മിനാത്തി. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്ന വൽ ഫളൽ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. സൂറത്ത് മുസമ്മിലിലെ 20-ാമത്തെ വചനമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ വിശദീകരിച്ചു നൽകിയത്.
0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീൽ എന്ന അനിയനെ കാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

الأرض في ستة أيام وكان عرشه على الماء ليبلوكم

وحبط ما صنعوا فيها وباطل ما كانوا يعملون.

ويا قوم لا أسألكم عليه مالا إن أجري إلا على الله

يغويكم هو ربكم وإليه ترجعون أم يقولون افتراه

ഇല്ലാ ഖലീൽ വഖാല.

إنه عمل غير صالح فلا تسألني ما ليس لك به علم

هذا فاصبر إن العاقبة للمتقين.

അഹിം ഗൈറുഹു ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇൻ അജ്രിയ ഇല്ലാ അലാ ലദീ ഫതറനി അഫലാ തഅഖിലൂൻ ويا قوم

ولا تمسوها بسوء فيأخذكم عذاب قريب

فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد قالوا

أمر فرعون وما أمر فرعون برشيد.

وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم

ولقد همت به وهم بها لولا أن رأى برهان ربه

قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 125, 126 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്.

وإذ جعلنا البيت وإذ جعلنا ഇവിടെ ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് അല്ല വഇദ്. ജഅൽന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ജഅൽന ജഅൽനൽ ബൈത മസാബതൻ. മസാബത്തല്ല സീനല്ല ഥ. ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നേരിയ തോതിൽ. മസാബത്ത് മസാബതൻ ലിന്നാസ്. തൻവീന് ശേഷം ലാം ഇത് ഗംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മസാബതൻ ലിന്നാസ് മസാബതൻ ലി ലിന്നാസി നൂന് ശദ്ദ് മണിക്കണം. വ അംന അവിടെ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിന്റെ ഖദറിൽ. വ അംന വ അംന അല്ല വ അംന. കൂട്ടി ഒതുകയാണെങ്കിൽ വ അംന വത്തഖിദു ഇത് ഗം ചെയ്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. വത്തഖിദു വത്തഖിദു മിം മഖാമി നൂന് സാക്കിനയ്ക്ക് ശേഷം മീം ഇത് ഗംബിഗുന്ന നൂനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം മഖാമി മഖാമി ഖാഫ് മഖാമി ഇബ്രാഹീമ ഇബ്രാഹീമ മുസല്ല നിർത്തുകയാണെങ്കിൽ മുസല്ല കൂട്ടി ഒതുകയാണെങ്കിൽ മുസല്ല വഅഹിദിന വഅഹിദിന ഐന് ഫത്ഹ് ഹാഇന് കസ്ർ പിന്നെ ദാലിന് സുക്കൂന്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. വഅഹിദിന വഅഹിദിന ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് ഓതണം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇത്. വഅഹിദിന ഇല ഇബ്രാഹിമ ഈ രണ്ട് നീട്ടലും മദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് വരുന്നത്. അതുകൊണ്ട് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. وعهدنا الى ابراهيم واسماعيل ابراهيم باءن قلقله ചെയ്യണം. ابراهيم واسماعيل واسماعيل واسماعيل ഹംസ ഉച്ചരിക്കരുത്, ഐനാണ്. واسماعيل الطاهر ساكنه نون ശേഷം طاء اخفا بغن افكتما كمണിക്കണം. طاء എന്ന അക്ഷരം ഇസ്തിഇലാഇന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. ത്വഹിറ ഇഖ്ഫ ബിഗുന്നയാണ്, പക്ഷേ സ്വരഭാരത്തിൽ ഗുന്ന ശ്രദ്ധിക്കണം ത ആയതുകൊണ്ട്. ത്വഹിറ ത്വഹിറ ഹാഇന് ശദ്ദുണ്ട്, ശ്രദ്ധിക്കണം. ത്വഹിറ ബൈതിയ ഇവിടെ ത്വഹിറ ബൈതി എന്ന് പറയുന്നത് ത്വഹിറ എന്ന് രണ്ട് ഹർക്കത്ത് നീട്ടണം. ബൈതിയ ലി ത്വാഇഫീൻ ബൈതിയ യാഇന് ഫത്ഹാണ്, ശ്രദ്ധിക്കണം. ബൈതി എന്നല്ല ബൈതിയ ലി ത്വാ മഖ്റജ് ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ലി ത്വാ. ഇനി മദ് മുത്തസിലുണ്ട് അവിടെ ലി ത്വാഇഫീന. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ലിത്തോഇഫീന വൽആകിഫീന വർറുക്കഇ റാഇനും കാഫിനും ശദ്ദുണ്ട്. വർറുക്കഇ സുജൂദ് അടുത്ത ആയത്ത്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ رَبِّ اجْعَلْ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا هَذَا بَلَدًا بَلَدًا آمِنًا تنوين ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ബലദൻ ആമിന എന്ന് പറയരുത്, ബലദൻ ആമിന. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ആമിന വർസുഖ് അവിടെ നിർത്തുകയാണെങ്കിൽ ആമിന കൂട്ടി ഒതുകയാണെങ്കിൽ ഇത് ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആമിന വർസുഖ് വർസുഖ് സ എന്ന അക്ഷരത്തിന് ദമ്മ് ഖാഫിന് സുക്കൂൻ. വർസുഖ് അഹ്ലഹു ഖാഫ് ശരിക്കും കേൾക്കണം ഇഖ്ലാബ്. വർസുഖ് എന്നത് ഖാഫിന് കൽക്കല കൽക്കലയുടെ അക്ഷരമാണ്. ഖാഫ് സുക്കൂനുണ്ട്, കൽക്കലയുടെ അക്ഷരം. സുക്കൂനാണെങ്കിലും ശബ്ദം ശരിക്കും കേൾക്കണം. വർസുഖ് അഹ്ലഹു അഹ്ലഹു മിനസ് സമറാത്തി സമറാത്തല്ല
മിനസ്സമറാത്തി മൻ ആമന, മന്നാമന എന്നല്ല മൻ ആമന, മിൻഹും ബില്ലാഹി. സുക്കൂനുള്ള മീമിന് ശേഷം ബാഉ വന്നാൽ ഇഖ്ഫ ഷഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വൽ യൗമിൽ ആഖിർ അല്ല ആഖിർ, ഹംസ ഉച്ചരിക്കണം. വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ, ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വമൻ കഫറ ഫഉമത്തിഉഹു ഐൻ ദമ്മ فأمتعه قليلا ثم قليلا اخفض بغنى تنوين الششم ثاء افكتما كما نكرم بنا ثم ميم شد ثم اضطره لا ثم اضطره اض ضاد بنا الطاء اضطره اضطره الى ഇവിടെ മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ്. മദ് സിലത്തുൽ തവീൽ, സിലത്തുൽ കുബ്ര എന്നൊക്കെയാണ് പേര്. ഇലാ അദാബിൻ നാർ, നൂൻ ശദ്ദ് മണിക്കണം. വബിസൽ മസീർ, വബിസൽ, വബിസൽ മസീർ റായിനെ തർഖീഖ് ചെയ്യണം.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു മനപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജിൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 548 നിന്നും പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് സാഅിദ് അൽ ഗോമിദി നമുക്കൊപ്പം ചേരുന്നു.

0: ഇൻഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസ്റ്റാഫിലെ പേജ് നമ്പർ 548-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയായിരുന്നു അഷ്ഷെയ്ഖ് സാഅദ് അൽ ഗാമിദി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠനസമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഹറമൈൻ ലൈവ് എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുദ്ദാരിയാത്ത് 24 മുതൽ 60 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കി.
3: الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين

0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുദ്ദാരിയാത്ത് 24 മുതൽ 60 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷേഖ് ബദർ അൽ തുർക്കി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ് ഒപ്പം സൂറത്തുൽ നാസ് പാരായണം നിർവഹിക്കുന്നത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ് ഒപ്പം സൂറത്തുൽ നാസ് പാരായണം നിർവഹിച്ചത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ്, ഒപ്പം സൂറത്തുൻ നാസ് പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അൽ ഹാഫിൽ അഹമ്മദ് സഊദിന്റെ മധുര ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂർ ആണ് ഇന്ന് നാം കേൾക്കുന്നത്.

0: പേസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. ചെറുപ്രായത്തിലെ അറിയപ്പെടുന്ന ഖാരിഇകളായി മാറിയ വിവിധ വ്യത്യസ്ത ഖാരിഇകളുടെ പാരായണമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹാഫിദ് അഹമ്മദ് സഅൂദിൻ്റെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു തൂർ ആണ് നാം കേട്ടുകഴിഞ്ഞത്.
1: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിലാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ്
2: നല്ലൊരു. നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 149-150 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فاستفتهم لربك البنات ولهم البنون. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 149-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഫസ്തഫ്തിഹിം, എന്നാൽ അവരോട് വിധി അഥവാ അഭിപ്രായം അന്വേഷിക്കുക. അലി റബ്ബിക, നിന്റെ റബ്ബിനോ അൽബനാത്ത് പെൺമക്കൾ, വലഹും അവർക്കുമാണോ അൽബനൂൻ ആൺമക്കൾ. നബിയെ, എന്നാൽ അവരോട് അഥവാ ബഹുദൈവ വിശ്വാസികളോട് വിധി അന്വേഷിക്കുക. പെൺമക്കൾ നിന്റെ രക്ഷിതാവിനും ആൺമക്കൾ അവർക്കുമാണോ? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളായി മലായിക്കത്തുകളെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ആ കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു ചോദിക്കുന്നത്. യഖൂലു തആല മുൻകിറൻ അലാ ഹാഉലാഇൽ മുശ്രിക്കീൻ, ഈ ബഹുദൈവ വിശ്വാസികളെ നിഷേധിച്ചുകൊണ്ട്, അവരുടെ വാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫീ ജഅലിഹിം ലില്ലാഹിൽ ബനാത്തി സുബ്ഹാന വലഹും മാ യഷ്തഹൂൻ, അവർ അള്ളാഹുവിന് മലക്കുകളെ പെൺമക്കളായി നിശ്ചയിക്കുകയും അവർക്കാകട്ടെ അവർ ഇഷ്ടപ്പെടുന്നവരെയും, ഐ മിനദ്ദുക്കൂരി ഐ യവദ്ദൂനലി അംഫുസിഹിം അൽ ജയ്യിദ്, അവർ സ്വന്തത്തിന് ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിൻ്റെ മേൽ അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ നിശ്ചയിച്ചു കൊടുക്കുകയും ആണോ? പെൺമക്കളെ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നത് ആ ചരിത്രം, അവരുടെ ചരിത്രം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. സൂറത്തുൻ നഹലിലെ 58-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, ഒരു പെൺകുട്ടിയെക്കൊണ്ട് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ, ലല്ല വജുഹുഹു, അവൻ്റെ മുഖം വിവർണമാകും, മുസ്വദ്ദൻ, കറുത്തിരുണ്ട് കരുവാളിച്ചു പോകും, വഹുവ കദീം, അവൻ കോപം ഉള്ളിൽ ഒതുക്കിയവനായ നിലയിൽ. ആ നിലയിലായിരുന്നു പെൺകുട്ടികളെ അവർ കണ്ടിരുന്നത്. തങ്ങൾക്ക് പെൺകുട്ടി ജനിക്കുന്നു എന്നത് അവർക്ക് അവർ അപമാനമായി കണ്ടിരുന്നു. യസൂഉഹു ദാലിക വലാ യഖ്താറു ലിനഫ്സിഹി ഇല്ലൽ ബനീൻ, പെൺകുട്ടികൾ തങ്ങൾക്ക് അപമാനമായി കാണുകയും ആൺകുട്ടികളെ അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, ഫകൈഫ നസബു, എങ്ങനെയാണവർ ചാർത്തി പറയുന്നത്? അള്ളാഹുവിൻ്റെ പേരിൽ, അൽ ഖിസ്മല്ലദീ ലാ യഖ്താറൂനഹു ലി അംഫുസിഹിം, അവർക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്ത തിരഞ്ഞെടുക്കാത്തവരെ. അതുകൊണ്ടാണ് വലിഹാദ ഖാല തആല ഫസ്തഫ്തിഹിം ഐ സൽഹും അലാ സബീലിൽ ഇൻകാരി അലൈഹിം, അവരോടൊന്ന് അഭിപ്രായം ചോദിക്കുക, അവരോടൊന്ന് മതവിധി ചോദിക്കുക. ഈ പറയുന്നത്, അവർ വാദിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? സൂറത്തുൻ നജ്മിലെ 21-22 വചനങ്ങളിൽ കാണാം, അലി റബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ അലകുമുൽ ദക്കറു വലഹുൽ ഉൻസാ തിൽക ഇദൻ ഖിസ്മതു ദീസാ. അലി റബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ, അവർക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ? നിന്റെ രക്ഷിതാവിന് പെൺമക്കളുമാണോ? നജ്മിൽ പറയുന്നു, അലകുമുദ്ദക്കറു വലഹുൽ ഉൻസാ, നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ? തിൽക ഇദൻ ഖിസ്മതു ദീസാ, എന്നാൽ അത് അനീതിയോടുകൂടിയുള്ള ഒരു വിഭജനം തന്നെയാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സന്താനങ്ങളുണ്ടാവുക എന്നതിൽ നിന്ന് പരമപരിശുദ്ധനാകുന്നു. ഫല്ലാഹു സുബ്ഹാനഹു വതആല അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ്, അവൻ ഏകനാണ്, പരാശ്രയമുക്തനാണ്, സന്താനങ്ങൾ ജനിച്ചിട്ടില്ലാത്തവനാണ്, സന്താനമായി ജനിക്കാത്തവനാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒന്നും തന്നെ ഇല്ല. ഖലഖൽ ഖൽഖ ബിഖുദ്റതിഹി, തൻ്റെ കഴിവുകൊണ്ട് അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചു. മിൻ അസ്ലിൻ വാഹിദിൻ, ഒരേ അടിസ്ഥാനത്തിൽ നിന്ന്. സുമ്മ ജഅല നതാജ ജിൻസൈനി മുഖ്തലിഫൈനി, എന്നിട്ട് ആ ഒരു സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഇണകളെ ആ വർഗത്തിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു. അള്ളാഹു സൂറത്തുൽ ഖിയാമയിൽ ചോദിക്കുന്നു, അയഹ്സബുൽ ഇൻസാനു അയുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കുമെന്ന്, വിടപ്പെടുമെന്ന്. അലം യകുനു തുഫതം മിമ്മനിയ്യുംന, അവൻ ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിലെ ഒരു കണികയായിരുന്നില്ലേ, ഒരു ബീജമായിരുന്നില്ലേ.
5: ثم كان علقة فخلق فسوى,
4: പിന്നെ അവൻ രക്തപിണ്ഡമായി, എന്നിട്ടവൻ അവനെ ശരിയാക്കി അഥവാ ശരിയായി സൃഷ്ടിച്ചു.
5: فجعل منه الزوجين الذكر والأنثى,
4: എന്നിട്ട് അതിൽ നിന്ന് അവൻ ആൺ പെൺ ഇണകളെ സൃഷ്ടിച്ചു. അള്ളാഹുവാണ് ഈ രണ്ട് വിഭാഗത്തെയും, ഒരു വർഗത്തിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് എന്ന് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്.
5: ഫഹാദിഹി ഖുദ്റത്തുൻ അജീബ അൻ യകൂനൽ അസ്ലു വാഹിദ വൽ മുസ്തഖറു വാഹിദൻ വൻ നതാജു മുഖ്തലിഫ,
4: ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തീർത്തും ഒരുപാട് വ്യതിരിക്തതകളുള്ള, ഒരുപാട് വ്യത്യാസങ്ങളുള്ള രണ്ട് അസ്തിത്വങ്ങളെ സൃഷ്ടിച്ചു എന്നത്, അത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തെയാണ് അറിയിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫസ് അൽ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമക് കൈഫ ജഅലു ലില്ലാഹിൽ ബനാത്ത് അല്ലാത്തി യക്റഹൂനഹുൻ. പ്രവാചകരെ, താങ്കൾ ചോദിക്കുക താങ്കളുടെ ജനതയോട്, അവർ തങ്ങൾക്ക് വെറുത്തിരുന്ന ആ ജനത എങ്ങനെയാണ് ആ പെൺമക്കളെ അള്ളാഹുവിൻ്റെ പേരിൽ ചാർത്തുന്നത്.
5: വലി അംഫുസിഹിമുൽ ബനീനല്ലദീന യുരീദൂനഹും,
4: അവർ ആൺമക്കളെയാണ് അവർക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പേരിൽ പെൺമക്കളെ അവർ നിശ്ചയിക്കുന്നത്. ഇബ്നു ആഷൂർ റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം,
5: വഖദ് ജാഉ ഫീ മഖാലിഹിം ഹാദാ ബിസലാസതി അൻവാഇ മിനൽ കുഫ്ർ,
4: ഇവരുടെ ഈ വാക്കിൽ മൂന്ന് കുഫറുകൾ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അവർ അള്ളാഹുവിനെ ശരീരമുള്ള ഒരാളോട് ഉപമിച്ചിരിക്കുന്നു. ലിഅന്നൽ വിലാദത്ത മിൻ അഹ്വാനിൽ ജിസ്മി, അള്ളാഹുവിനെ ശരീരമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള പ്രസവിക്കുക എന്ന കാര്യം, സന്താനത്തെ ജനിപ്പിക്കുക എന്ന കാര്യം അള്ളാഹുവിൻ്റെ മേൽ അവർ ആരോപിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, തങ്ങൾക്ക് വേണ്ടി അവർ നല്ലതിനെ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിന് വേണ്ടി അതിനേക്കാൾ അവർ മോശമായി കണ്ടതിനെ അള്ളാഹുവിന് അവർ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്തു സുഖ്റുഫിൽ അള്ളാഹു പറഞ്ഞു,
5: വഇദാ ബുഷിറ അഹദുഹും ബിമാ ദറബ ലിർറഹ്മാനി മസല ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം.
4: അവരിൽ ഒരാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അള്ളാഹുവിന് അവർ ആരോപിക്കുന്ന അതിനെക്കുറിച്ച് അഥവാ പെൺകുഞ്ഞിനെക്കുറിച്ച്, അങ്ങനെ ആ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം വിവർണമാകും, അവർ ദുഃഖം ഉള്ളിൽ ഒതുക്കി വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായതിനെ അവർ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിന് അവർ മോശമായി കണ്ടതിനെ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം,
5: അന്നഹും ജഅലു അൽ മലായികത്തൽ മുഖറബീന വസ്ഫൽ ഉനൂസ,
4: അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരായ മലായിക്കത്തുകളെ അവർ സ്ത്രീകളായി വിശേഷിപ്പിക്കുന്നു. അവരാകട്ടെ ഈ സ്ത്രീകളെ അനിഷ്ടത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്നു. വലിദാരിഖ് കറല്ലാഹു തആല ഹാദിഹിൽ അൻവാ മിൻ കുഫ്രിഹിം ഫീ കിതാബിഹി ഗൈറ മറ. അതുകൊണ്ട് തന്നെ ഈ വാദം, അവർ വാദിക്കുന്ന ഈ വാദം, ഈ ആരോപണം അള്ളാഹു ആവർത്തിച്ചാവർത്തിച്ച് പല വചനങ്ങളിലും എടുത്തു പറയുകയും ചെയ്യുന്നു. ഉസൈമീൻ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ, തഹദ്ദ അഹ്ലൽ കുഫ്രി വശിർക്കി ബി ബയാനി ദലീലി അലാ മാ യഖൂലൂന മിനൽ കദിബി വൽ ഇഫ്തിറാ. അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിരീങ്ങളോടും മുശ്രിക്കുകളോടും വെല്ലുവിളിക്കുന്നു. അള്ളാഹുവിൻ്റെ മേൽ അവർ ആരോപിക്കുന്ന ഈ ആരോപണത്തിന് തെളിവ് കൊണ്ടുവരാൻ വേണ്ടി. മറ്റൊന്ന്, അത്തഹക്കുമു ബിഹ ഉലാഇൽ മുശ്രിക്കീൻ, ഈ ആളുകളെ അള്ളാഹു പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഹൈസു ജഅലഹും ബി മൻസിലത്തിൽ ഉലമാഇ അല്ലദീന യസ്തഫ്തൂന വഹും അജ്ഹലുൻ നാസ് ബിലാ ശക്ക്. അറിവുള്ളവരുടെ സ്ഥാനത്താണ് അള്ളാഹു ഇവരെ അവരോധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ജനങ്ങളിൽ വച്ച് ഏറ്റവും വിവരദോഷികളാകുന്നു. പക്ഷേ അറിവുള്ളവർ എന്ന രൂപത്തിൽ അവരോട് ഫത്വ ചോദിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. അതാണ് രണ്ടാമത്തൊരു കാര്യം. മൂന്നാമത്തേത്, ഈ ആളുകൾ അള്ളാഹുവിൻ്റെ പേരിൽ അവർക്കിഷ്ടപ്പെടാത്ത പെൺമക്കളെ ആരോപിക്കുന്നത് മുഖേന അവർ അനീതിയാണ് പ്രവർത്തിക്കുന്നതെന്ന കാര്യം ഈ വചനം എടുത്തു പറയുകയും ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുകയും ചെയ്യുന്നു. സൂറത്ത് സ്വാഫാത്തിലെ 150-ാമത്തെ വചനത്തിൽ, അം ഖലഖ്നൽ മലായികത ഇനാസം വഹും ഷാഹിദൂൻ, അം ഖലഖ്ന, അതല്ലെങ്കിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നുവോ, അൽ മലായിക മലക്കുകളെ, ഇനാഥ സ്ത്രീകളായി, വഹും അവർ ആയിരിക്കെ, ഷാഹിദൂൻ സാക്ഷികൾ, ഹാജറുള്ളവർ അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ മലായിക്കത്തുകളെ പെൺമക്കളായി ആരോപിക്കുന്ന ഈ ആളുകൾ അവരുടെ സൃഷ്ടിപ്പിന് സാക്ഷികളായിരുന്നോ? അതാണ് ആ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഹൽ റഔ അൽ മലായിക ലമ്മ ഖുലിഖത് വഅറഫു അന്നഹും ബനാത്. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇവർ അത് കണ്ടിരുന്നോ? ഇവർ അതിന് സാക്ഷികളായിരുന്നോ? എന്നാൽ സൂറത്തുൽ കഹ്ഫിലെ 51-ാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നു, മാ അഷ്ഹദ്തുഹും ഖൽഖ സമാവാതി വൽ അർദ് ولا خلق انفسهم ما اشهدتهم نام ഞാൻ അവരെ സാക്ഷികളാക്കിയിട്ടില്ല. خلق السماوات والارض ആകാശ ഭൂമികളുടെ സൃഷ്ടിയിൽ, ولا خلق انفسهم അവരുടെ സൃഷ്ടിയിൽ തന്നെ നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല. يعني ام خلقنا الملائكه ഹാല കൗനിഹ ഇനാസൻ വൽ ജവാബ്, നാം ഈ മലക്കുകളെ സൃഷ്ടിച്ചപ്പോൾ അവരെ സ്ത്രീകളാക്കിയിരുന്നോ പെൺമക്കളാക്കിയിരുന്നോ? അതിൻ്റെ ഉത്തരം, ലാ, മാ ഖലഖല്ലാഹു അൽ മലായികത ഇനാസൻ ബൽ വലാ ദുക്കൂറൻ, സ്ത്രീകളെ അള്ളാഹു അവരെ സൃഷ്ടിച്ചപ്പോൾ, മലക്കുകളെ അള്ളാഹു അവരെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീകളോ പുരുഷന്മാരോ ആക്കിയിട്ടില്ല. വലിഹാദ ലാ നിസ്ഫൽ മലായിക ബിൽ ഉനൂസ വലാ ബിദ്ദുക്കൂറ, പലരും വാദിക്കുന്നതുപോലെ മലക്കുകളിൽ പകുതി പേർ സ്ത്രീകളും പകുതി പേർ പുരുഷന്മാരുമാണെന്ന വാദം, അത് പ്രമാണത്തിലില്ല. അത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപണമാകുന്നു. ലി അന്നൽ മലായിക്കത്ത ലായതവാലദൂന ലായതവാലിദൂന വലായഅകുലൂന വലായശ്റബൂൻ, അവർ സന്താനങ്ങളെ ജനിപ്പിക്കുകയോ അതേപോലെ തന്നെ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നവരല്ല. വലാക്കിൻ ഹും ഖാലു ഇന്നൽ മലായികത ബനാതുല്ലാഹ് ഫജഅലുൽ മലായികത ഇനാസ. അല്ലാഹു സ്ത്രീകളോ പുരുഷന്മാരോ ആക്കിയിട്ടില്ലാത്ത ഈ മലക്കുകളെക്കുറിച്ചാണ് അവർ അല്ലാഹുവിൻ്റെ പെൺമക്കളാകുന്നു മലക്കുകൾ എന്ന് ആരോപിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വസ്അൽഹും അഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഹാദിറൂൻ. അവരോട് ചോദിക്കുക, നാം മലക്കുകളെ സൃഷ്ടിക്കുമ്പോൾ പെൺമക്കളായി സൃഷ്ടിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് പോലെ അവരെ സൃഷ്ടിക്കുമ്പോൾ വഹും ഹാദിറൂൻ, ഈ പറയുന്നവർ അതിന് ഹാജറുണ്ടായിരുന്നോ, അതിന് സാക്ഷികളായിരുന്നോ? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വഖൗലുഹു അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ, നാം മലക്കുകളെ പെൺമക്കളായിട്ടാണോ സൃഷ്ടിച്ചത്, അവർ അതിന് സാക്ഷികളായിരുന്നോ? ഐ കൈഫ ഹകമു അലൽ മലായിക, ഇവരെങ്ങനെയാണ് മലക്കുകളെക്കുറിച്ച് വിധി പറയുന്നത്? അന്നഹും ഇനാസുൻ, അവർ പെൺമക്കളാണ് സ്ത്രീകളാണ് എന്ന്. വമാ ഷാഹദു ഖൽഖഹും, ഈ പറയുന്നവർ അതിന് സാക്ഷികളായിരുന്നിട്ടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുഖ്റുഫിൽ പറഞ്ഞതുപോലെ, വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ, അവർ പരമകാരുണ്യകന്റെ സൃഷ്ടികളായ മലക്കുകളെ സ്ത്രീകളാക്കിയിരിക്കുന്നു. അഷഹിദു ഖൽഖഹും, അവരുടെ സൃഷ്ടിപ്പിന് ഇവർ സാക്ഷികളായിരുന്നു എങ്കിൽ, സതുക്തബു ഷഹാദത്തുഹും, ഇവരുടെ സാക്ഷ്യം അവിടെ രേഖപ്പെടുത്തപ്പെടും. വയുസ്അലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ വിദണ്ഡവാദമല്ലാതെ, കള്ള ആരോപണമല്ലാതെ അള്ളാഹു മലക്കുകളെ സ്ത്രീകളാക്കി എന്നതിന് ഒരു പ്രമാണവും ഈ ആളുകൾക്കില്ല എന്നതാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അള്ളാഹുവിനെക്കുറിച്ച് ഖുർആനും ഹദീസും സലഫുസ്വാലിഹീങ്ങൾ പ്രവാചകനിൽ നിന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളും അതെങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കണം നാം വിശ്വസിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്കുകളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ സൃഷ്ടികളെക്കുറിച്ചും അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതുവഴി അവനിൽ ഉറച്ച വിശ്വാസം സ്വീകരിക്കാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സോഫാത്തിലെ 149-150 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
6: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
7: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
6: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
0: Peace Radio. Tune to reality.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കരണം. ഇപ്പോൾ സൂറത്തുൽ മുസമ്മിൽ 5 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം കേൾക്കാം.
5: വചനം 5. വാക്കർത്ഥം: ഇന്ന, നിശ്ചയമായും നാം, സനുൽക്കി, ഇട്ടേച്ചു തന്നേക്കും, അവതരിപ്പിച്ചു തന്നേക്കും, തരാൻ പോകുന്നു, അലൈക, നിന്റെ മേൽ, കൗലൻ, ഒരു തരം വചനം, ഥഖീലൻ, ഭാരപ്പെട്ട.
6: ഇന്ന സനുൽക്കി അലൈക ഖൗലൻ ഥഖീല,
5: നിശ്ചയമായും ഭാരപ്പെട്ട ഒരു വചനം നാം നിന്റെ മേൽ ഇട്ടേച്ച് അവതരിപ്പിച്ച് തരാൻ പോകുന്നു. വചനം 6, വാക്കർത്ഥം: ഇന്ന നാഷിഅത, നിശ്ചയമായും ഉണർന്നെഴുന്നേൽപ്പ്, അല്ലൈലി, രാത്രിയിലെ, ഹിയ, അത്, അഷദ്ദു, ക, കഠിനമായതത്രേ, ശക്തമായതത്രേ. വത്വ അൻ, സമ്മർദ്ദം. വ അക്കുവമു, കൂടുതൽ ചൊവ്വുള്ളതും ചൊവ്വാക്കുന്നതും. കീല, വാക്ക്, വചനം.
6: ഇന്ന നാശിഅത ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല.
5: നിശ്ചയമായും രാത്രി നമസ്കാരത്തിന് ഉണർന്നെഴുന്നേൽക്കുക എന്നത് അത് കൂടുതൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുന്നതും വാക്ക് കൂടുതൽ ചൊവ്വാക്കുന്നതുമത്രേ. വചനം 7. വാക്കർത്ഥം: ഇന്നലക, നിശ്ചയമായും നിനക്കുണ്ട്. ഫിന്നഹാരി, പകലിൽ. സബ്ഹൻ, സഞ്ചാരം, വ്യാപരിക്കൽ, ജോലിത്തിരക്ക്. തൊവീലൻ, നീണ്ട, ദീർഘിച്ച.
6: ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തൊവീല,
5: നിശ്ചയമായും പകലിൽ നിനക്ക് ദീർഘമായി ജോലിത്തിരക്കുണ്ട്. വചനം 5 മുതൽ 7 വരെയുള്ളവയുടെ വിശദീകരണം. ഭാരപ്പെട്ട വചനം ഇട്ടുതരാൻ പോകുന്നുവെന്ന് പറഞ്ഞത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിക്കുവാനിരിക്കുന്ന ഖുർആൻ വചനങ്ങൾ, നിയമനിർദ്ദേശങ്ങൾ ആദിയായവ ഉദ്ദേശിച്ചാകുന്നു. ഖുർആന്റെ സന്ദേശങ്ങൾ നടപ്പിൽ വരുത്തലും പ്രബോധനം ചെയ്യലും വളരെ ഭാരിച്ച കൃത്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ വഹിയാകുന്ന ദിവ്യ സന്ദേശങ്ങൾ സ്വീകരിക്കലും കേവലം ഭാരമേറിയ ഒരു കാര്യമത്രേ. തണുപ്പേറിയ ദിവസങ്ങളിൽ പോലും വഹിയ് വരുമ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റി
7: വിയർക്കാറുണ്ടായിരുന്നുവെന്നും ഒട്ടകപ്പുറത്തു വെച്ച് വഹിയു ലഭിക്കുമ്പോൾ അതിൻ്റെ ഭാരം നിമിത്തം ഒട്ടകം നിലം പതിക്കാറാകുമായിരുന്നുവെന്നും
5: ഹദീസുകളിൽ കാണാവുന്നതാണ്. ഭാരമേറിയതും അതിമഹത്തായതുമായ ആ ചുമതലകൾ ഏറ്റുവാങ്ങുവാനും നിറവേറ്റുവാനും വേണ്ടുന്ന ദൈവീക സഹായവും ആത്മീയ ശക്തിയും സിദ്ധിക്കുവാനുള്ള മാർഗമത്രേ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ചെയ്യുന്ന നമസ്കാരകർമ്മം. രാത്രിയിലെ നമസ്കാരം പകലിലെ നമസ്കാരത്തേക്കാൾ പ്രയാസപ്പെട്ടതും ഭാരപ്പെട്ടതുമാണ്. അതേസമയത്ത് ആത്മനിയന്ത്രണത്തിനും ആത്മപരിശീലനത്തിനും അത് കൂടുതൽ ഉപകരിക്കുകയും ചെയ്യുന്നു. ഏകാഗ്രതയും മനസ്സാന്നിധ്യവും അത് വർദ്ധിപ്പിക്കുന്നു. നാവിനും ഹൃദയത്തിനുമിടയിൽ കൂടുതൽ പൊരുത്തവും സംയോജനവും ഉണ്ടാകുന്നു. നിശബ്ദവും സ്വസ്ഥവുമായ അവസരമാണല്ലോ രാത്രി സമയം. അല്പമുറങ്ങി വിശ്രമിച്ച ശേഷം എഴുന്നേറ്റ് വുളു ചെയ്ത് കഴിയുന്നതോടെ ശരീരത്തിനും മനസ്സിനും പുതിയൊരു ചൈതന്യവും ഉന്മേഷവും സംജാതമായിത്തീരുന്നു. അന്യചിന്തകളുടെയോ ജോലിത്തിരക്കുകളുടെയോ അലട്ടില്ലാത്ത ആ അവസരം നമസ്കാരം, പ്രാർത്ഥന, ഖുർആൻ പാരായണം, ദിക്ർ, തസ്ബീഹ് തുടങ്ങിയ ആരാധനകൾ നടത്തുവാൻ ഏറ്റവും പറ്റിയതു തന്നെ. ഇങ്ങനെയുള്ള വസ്തുതകളെയാണ് ഈ വചനങ്ങളിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്ത ഒരു വചനം ഇവിടെ ശ്രദ്ധേയമാകുന്നു. അതിൻ്റെ ചുരുക്കം ഇതാണ്: ഒരാൾ ഉറങ്ങുമ്പോൾ പിശാജ് അവൻ്റെ പിരടിക്ക് 3 കെട്ടുകൾ കെട്ടുന്നു. അവൻ ഉണരുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന പക്ഷം ഒരു കെട്ടഴിഞ്ഞുപോകും. എഴുന്നേറ്റ് വുളു എടുത്താൽ മറ്റൊരു കെട്ടഴിയും. നമസ്കരിച്ചാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞുപോകും. അങ്ങനെ അവൻ ചൊടിയുള്ളവനും ഹൃദയം ശുദ്ധമായവനുമായി നേരം പുലരും. അല്ലാത്ത പക്ഷം മനസ്സ് ദുഷിച്ചവനായും മടിയനായും കൊണ്ടും നേരം പുലരും. റവാഹുൽ ബുഖാരി വ മുസ്ലിം. വചനം 8. വാക്കർത്ഥം: വദുക്കുർ, നീ ഓർമ്മിക്കുകയും ചെയ്യുക, നീ സ്മരിക്കുകയും ചെയ്യുക. ഇസ്മ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമം. വതബത്തൽ, ഇതര ചിന്തകൾ വിട്ട് മുറിഞ്ഞ് മിനക്കെട്ടു ചെല്ലുക. ഇലൈഹി അവങ്കലേക്ക്, തബ്തീല ഒരു നല്ലതരം മുറിഞ്ഞു ചെല്ലൽ. നിന്റെ റബ്ബിന്റെ നാമം സ്മരിക്കുകയും അവങ്കലേക്ക് ഏകാഗ്രചിത്തനായി ഒരു മുറിഞ്ഞടുക്കൽ അടുക്കുകയും ചെയ്യുക. വചനം 9, വാക്കർത്ഥം: റബ്ബുൽ മഷ്രിഖി, ഉദയസ്ഥാനത്തിൻ്റെ റബ്ബാകുന്നു. വൽ മഗ്‌രിബി, അസ്തമയസ്ഥാനത്തിൻ്റെയും. ലാ ഇലാഹ, ആരാധ്യനേയില്ല. ഇല്ലാ ഹുവ, അവനല്ലാതെ. ഫത്തഖിദ്ഹു, അതിനാൽ അവനെ ആക്കിക്കൊള്ളുക. വക്കീല, ഭരമേൽപ്പിക്കപ്പെട്ടവൻ, ഭാരമേറ്റവൻ, ഏൽപ്പനക്കാരൻ.
6: റബ്ബുൽ മഷ്രിഖി വൽ മഗ്‌രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വക്കീല,
5: ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിൻ്റെയും റബ്ബാകുന്നു അവൻ, അവനല്ലാതെ ആരാധ്യനേയില്ല. അതിനാൽ അവനെ നീ എല്ലാ കാര്യവും ഭരമേൽപ്പിക്കപ്പെട്ടവനാക്കിക്കൊള്ളുക. വചനം 10, വാക്കർത്ഥം: വസ്ബിർ, നീ ക്ഷമിക്കുകയും ചെയ്യുക. അലാമാ യഖൂലൂന, അവർ പറഞ്ഞു വരുന്നതിനെപ്പറ്റി. വഹ്ജുർഹും, അവരെ വെടിയുകയും ചെയ്യുക, അവരെ വിട്ടുനിൽക്കുകയും ചെയ്യുക. ഹജ്റൻ, ഒരു വെടിയൽ. ജമീലൻ, ഭംഗിയായ, സുന്ദരമായ. അവർ അവിശ്വാസികൾ പറഞ്ഞു വരുന്നതിനെക്കുറിച്ച് നീ ക്ഷമ കൈക്കൊള്ളുകയും ഭംഗിയായ വിധത്തിൽ അവരെ വിടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വചനം 11, വാക്കർത്ഥം: വദർനി, എന്നെ വിട്ടേക്കുകയും ചെയ്യുക.

0: ഇട നൽകുകയും ചെയ്യുക. അവരുടെ കാര്യം ഞാൻ തീരുമാനിച്ചുകൊള്ളാം. വചനം 8 മുതൽ 11 വരെയുള്ളതിൻ്റെ വിശദീകരണം. അല്ലാഹു അല്ലാതെ ആരാധ്യനേയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൻ്റെ വാക്യം സ്വീകരിക്കുന്നതോടെ അനിവാര്യമായിത്തീരുന്ന കടമയാണ് സകല കാര്യങ്ങളും അല്ലാഹുവിൽ അർപ്പിക്കലും അവനെ കാര്യകർത്താവായി സ്വീകരിക്കലും എന്ന് 8ഉം 9ഉം വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. പ്രതികാരേച്ഛയോ വിദ്വേഷമോ കൂടാതെ മനസ്സുകൊണ്ടും ആശയം കൊണ്ടും ശത്രുക്കളുമായി അകന്നു നിൽക്കണം. അവരുടെ അക്രമങ്ങളുടെ നേരെ കണ്ണടയ്ക്കണം. നയപൂർവം പെരുമാറണം എന്നൊക്കെയാണ് 10ാം വചനത്തിൽ ഉപദേശിക്കുന്നത്. ശത്രുക്കളുടെ അക്രമങ്ങളെ സംബന്ധിച്ച് എടുക്കേണ്ട നടപടി അല്ലാഹു എടുത്തുകൊള്ളുമെന്നും അതിന് അല്പകാലത്തെ താമസം കൂടിയുണ്ടെന്നും അതുവരെ ക്ഷമിക്കണമെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതാണ് 11ാം വചനം. അവർക്ക് അനുഭവപ്പെടാനിരിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് അടുത്ത വചനങ്ങളിൽ പ്രസ്താവിക്കുന്നു. വചനം 12. വാക്കർത്ഥം: ഇന്നലദൈന, നിശ്ചയമായും നമ്മുടെ അടുക്കലുണ്ട്. അൻകാലൻ, കനത്ത വിലങ്ങുകൾ, ഭാരിച്ച ചങ്ങലകൾ. വജഹീമ, ജ്വലിക്കുന്ന അഗ്നിയും.
1: ഇന്നലദൈന അൻകാലൻ വജഹീമ,
0: നിശ്ചയമായും നമ്മുടെ അടുക്കൽ കനത്ത വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. വചനം 13. വാക്കർത്ഥം: വത്വആമൻ, ഭക്ഷണവും. ദാഗുസ്വത്തിൻ, തൊണ്ടയിൽ കെട്ടുന്നതായ, അടഞ്ഞു നിൽക്കുന്ന. വഅദാബൻ, ശിക്ഷയും. അലീമൻ, വേദനയേറിയ.
1: وطعاما ذا غصة وعذابا أليما,
0: കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയും ഉണ്ട്. വചനം 14. വാക്കർത്ഥം: യൗമ തർജുഫു, വിറകൊള്ളുന്ന ദിവസം, കിടുത്തുപോകുന്ന ദിവസം. അൽ അർദു, ഭൂമി. വൽജിബാലു, പർവ്വതങ്ങളും മലകളും. വകാനത്തിൽ ജിബാലു, പർവ്വതങ്ങൾ ആകുകയും. കസീബൻ, മണൽക്കുന്നുപോലെ. മഹീലൻ, അലിഞ്ഞൊഴുകുന്ന, ഉതിർന്നൊലിക്കുന്ന.
1: യൗമ തർജുഫുൽ അർദു വൽജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീല,
0: ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ അലിഞ്ഞൊഴുകുന്ന മണൽക്കുന്നുപോലെ ആകുകയും ചെയ്യുന്ന ദിവസം അന്നായിരിക്കും അത്. വചനം 12 മുതൽ 14 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഖിയാമത്ത് നാളിലെ സംഭവവികാസങ്ങളെയും ശിക്ഷകളെയുമാണ് ഈ വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. സക്കൂം, ളരീഅ് മുതലായ നരകീയ ഭക്ഷ്യവിഭവങ്ങളെ ഉദ്ദേശിച്ചാണ് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതിനെപ്പറ്റി സൂറത്തുദ്ദുഹാൻ 43ാം വചനത്തിലും രണ്ടാമത്തേതിനെപ്പറ്റി സൂറത്തു ഗാഷിയ അൽഗാഷിയ 6 പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവിയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് മുസ്സമ്മിൽ 5 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്.
3: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്?

0: നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: Peace Radio. Tune to reality.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
2: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ ജുസ് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്യുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 18, ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്തത്.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല. പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച്

0: വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവട് വെക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ പുലരിവെട്ടം. ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിന്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പുലരിവെട്ടം.
4: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു സുമറിലെ 24 മുതൽ 37 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറത്തു സുമറിലെ 24 മുതൽ 37 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: أعوذ بالله من الشيطان الرجيم.

പീസ് റേഡിയോ ടെൻസിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം പ്രമുഖരായ ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരമൊരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ത്വലാഖ് മുതൽ സൂറത്തു ജിന്ന് വരെ നമുക്ക് ആസ്വദിക്കാം ഇബ്രാഹിം അൽ അഖ്ദറിന്റെ ശബ്ദത്തിൽ.

لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن.

وللذين كفروا بربهم عذاب جهنم وبئس المصير.

وأملي لهم إن كيدي متين.

يحض على طعام المسكين فليس له اليوم هاهنا حميم.

من أحد عنه حاجزين وإنه لتذكرة للمتقين.

سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ നാം ശ്രവിച്ചത് സൂറത്തു തലാഖ് മുതൽ സൂറത്തു ജിന്ന് വരെയുള്ള അധ്യായങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസറയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തു സജദയിലെ മൂന്നാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ലുൽ ഖുർആൻ സൂറത്തു സജദയിലെ 1-2 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്ന് മൂന്നാമത്തെ ആയത്ത് നമ്മൾ ഹൃദിസ്ഥമാക്കാം. അതിൻ്റെ മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്യാം.

0: ഇൻഷാഅല്ലാ. സജദയിലെ മൂന്നാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ഹിഫ്ലാക്കിയത്. നിരന്തരം ഓതി റിപ്പീറ്റ് ചെയ്യുകയും ആവർത്തിച്ച് കേൾക്കുകയും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായി മാറുന്ന ഒരു പുണ്യപ്രവർത്തനമെന്ന നിലക്ക് ഇതിനെ മുഖവിലക്കെടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദ മൂന്നാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: Peace Radio, tuned to reality.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 146, 147, 148 വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 145 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇൻഷാ അല്ലാ 146, 147, 148 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു

പറയണം, ശ്രദ്ധിക്കുക. അല്ലദീന ആതൈനാഹുമുൽ കിതാബ. അല്ലദീന അല്ലസീന അല്ല അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു. യഅരിഫൂന അല്ല യ ഐന തൊണ്ടയുടെ മധ്യഭാഗം. യഅരിഫൂനഹു കമാ യഅരിഫൂന യഅരിഫൂന അബ്നാഅഹും. മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അബ്നാഅഹും വ ഇന്ന ഫരീഖൻ മിൻഹും. വ ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഫരീഖൻ ഖാഫാണ്, ഫരീഖൻ അല്ല ഫരീഖൻ. അതുപോലെ തന്നെ ഫരീഖൻ തൻവീൻ ശേഷം മീം, തൻവീന് ശേഷം മീം വന്നാൽ ഇത് ഖംബിഗുന്ന. തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേ പിച്ച് മണിച്ചു കൊണ്ട് ഉച്ചരിക്കണം. ഫരീഖൻ മിൻ ഫരീഖൻ മിൻഹും ഫരീഖൻ മിൻഹും ലയക്തുമൂന ലയക് ലയക്തുമൂന അൽ ഹഖ അൽ ഹഖ. ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞുള്ള മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗം. ഹഖ വഹും യഅലമൂൻ വഹും യഅലമൂൻ. യ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐൻ, മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. വഹും യഅലമൂൻ. അടുത്ത ആയത്ത് അൽ ഹഖു മിർ റബ്ബിക. അൽ ഹഖു ഖാഫ് മിർ റബ്ബിക സാകിന നൂന് ശേഷം റാ, നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം അഥവാ കൂട്ടിലയിപ്പിക്കണം, മണിക്കാതെ ഉച്ചരിക്കണം. മിർ റബ്ബിഹിം മിർ റബ്ബിഹിം. അൽ ഹഖു മിർ റബ്ബിക മിർ റബ്ബിക. അൽ ഹഖു മിർ റബ്ബിക ഫലാ തകൂനന്ന ഫലാ ഫലാ തകൂനന്ന. നൂൻ ശദ്ദ് മണിക്കണം. മിനൽ മുംതരീൻ മിനൽ മുംതരീൻ മിനൽ മുംതരീൻ. വലികുല്ലിൻ വിജ്ഹതുൻ വലികുല്ലിൻ. തൻവീനു ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വാവിന് ശബ്ദില്ല, വളരെയധികം ശ്രദ്ധിക്കണം. വലികുല്ലിൻ വിജ്ഹതുൻ വിജ് വിജ് ജീമിന് കൽക്കല ചെയ്യണം. വിജ്ഹതുൻ വിജ്ഹതുൻ തൻവീന് ശേഷം ഹുവ മുവല്ലിഹ ഹ ഇദ്ഹാർ ചെയ്യണം. തൻവീന് ശേഷം ഹ വന്നാൽ തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. വിജ്ഹതുൻ ഹുവ ഹുവ മുവല്ലിഹ മുവല്ലിഹ. ഫസ്തബിഖു ഫസ്തബിഖുൽ ഫസ്ത എന്നല്ല ഫസ്തബിഖുൽ ഖൈറാത്ത് ഫസ്തബിഖുൽ ഖ ഖൈറാത്ത്. ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഖൈറാത്ത് ഐനമാ തകൂനു ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു യഅതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യഅതി എന്നോ യഅതി എന്നോ അല്ല, യഅതി യഅതി. ഇങ്ങനെ ഹംസയുടെ ഉച്ചാരണം വളരെ നേരിയ തോതിൽ, കൽക്കല ചേരരുത്, എന്നാൽ തീരെ കേൾക്കാതിരിക്കുകയും ചെയ്യരുത്. യഅതി അല്ല യഅതി ബികുമുല്ലാഹു يأتي بكم الله جميعا جميعا. عين തൊണ്ടയുടെ മധ്യഭാഗം. ان الله നൂന് ശദ്ദ് മണിക്കണം. ان ان الله على كل شيء على كل شيء كل شيء ق. തൻവീനിന് ശേഷം ഖാഫ് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നമ്മൾ ധാരാളമായിട്ടിത് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പാരായണത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരത്തിൻ്റെ കൂടെ ആ ഒരു മണിക്കൽ ശബ്ദം വരുമ്പോൾ ആ ഒരു ശബ്ദവും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. ഷൈ ഇങ് ക ഷൈ ഇങ് ക ഷൈ ഇങ് ഖദീർ. ഇവിടെ റായിന് സുക്കൂൻ, നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നു. ഖദീർ എന്നല്ല, അധികം ആളുകൾ അങ്ങനെ പറയും, പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
അവിടെയൊക്കെ അധികവും തർഖീഖ് അഥവാ റാഇനെ നേർപ്പിക്കണം. ഖദീർ, ഖബീർ, ബസീർ ഇതെല്ലാം ഇവിടെയും ഖദീർ എന്നാണ് പറയേണ്ടത്. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون

0: സൂറത്തുൽ ബഖറയിലെ 146, 147, 148 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 146, 147, 148 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: فقد كذبتم فسوف يكون لزاما.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 77 കൂടിയ വാചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് ഇദ്രീസ് അബ്കാർ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു മനഃപ്പാഠം. ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പറിൽ നിന്നും ഏതാനും വരികൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 549 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 549-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണങ്ങളാണ് ശ്രോതാക്കളിലേക്ക് ഈ പ്രോഗ്രാമിലൂടെ നാം എത്തിക്കാറുള്ളത്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആൽ ഇമ്രാൻ 100 മുതൽ 115 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷേഖ് ബദർ അൽ തുർക്കി.
2: الحمد لله رب العالمين.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആലു ഇമ്രാൻ 100 മുതൽ 115 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നജ്മ് 1 മുതൽ 31 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم

0: سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നജ്മ് 1 മുതൽ 31 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: ജമാലുൽ വുജൂദി ബിദിക്രിൽ ഇലാ
5: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലമൊരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നു അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ ബഖറ 165 മുതൽ 169 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി നമുക്കൊപ്പം ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തുൽ ബഖറയിലെ 165 മുതൽ 169 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈ ഖലീഫ അത്തുനൈജി.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ 63 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഊദ് അൽ ഫായിസ്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആന്റെ സൂറ മുസമ്മിൽ വചനം 1 മുതൽ 4 വരെയുള്ള മലയാള വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 73, സൂറത്തുൽ മുസമ്മിൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 20.
3: ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
2: വചനം 1, വാക്കർത്ഥം. യാ അയ്യുഹൽ മുസമ്മിൽ, ഹേ ഓ വസ്ത്രമിട്ട് മൂടിയവനെ, പുതച്ചുകിടക്കുന്നവനെ. ഹേ വസ്ത്രമിട്ട് മൂടിയവനെ. വചനം 2, വാക്കർത്ഥം. കും, എഴുന്നേൽക്കുക, നമസ്കരിക്കുക. അല്ലൈല, രാത്രി. ഇല്ല ഖലീല, അല്പം ഒഴികെ, കുറച്ച് ഒഴികെ. രാത്രി അല്പം ഒഴിച്ച് ബാക്കി സമയം എഴുന്നേറ്റ് നമസ്കരിച്ചുകൊള്ളുക. വചനം 3, വാക്കർത്ഥം. നിസ്ഫഹു, അതായത് അതിൻ്റെ പകുതി. അവിങ്കുസ്, അല്ലെങ്കിൽ കുറച്ചു ചുരുക്കിക്കൊള്ളുക. മിൻഹു, അതിൽ നിന്ന്. ഖലീലൻ, അല്പം.
3: നിസ്ഫഹു അവ ഇൻകുസ് മിൻഹു ഖലീല,
2: അതായത് അതിൻ്റെ പകുതി സമയം, അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ചുരുക്കിക്കൊള്ളുക. വചനം 4, വാക്കർത്ഥം. ഔ സിദ്, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചുകൊള്ളുക. അലൈഹി, അതിനേക്കാൾ. വറത്തിലി, സാവകാശത്തിലോതുക. സാവധാന ക്രമത്തിലാക്കുക, നിറുത്തി നിറുത്തി വായിക്കുകയും ചെയ്യുക. അൽ ഖുർആന, ഖുർആനെ. തർത്തീല, ഒരു സാവകാശ ക്രമം.
3: ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല,
2: അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ചുകൊള്ളുക. ഒരു സാവകാശ ക്രമത്തിൽ ഖുർആൻ നിറുത്തി നിറുത്തി ഓതുകയും ചെയ്യുക. വചനം 1 മുതൽ 4 വരെയുള്ളതിൻ്റെ വിശദീകരണം. അൽ മുസമ്മിൽ, വസ്ത്രമിട്ട് മൂടിയവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തതിന് ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. 1, വഹിയിൻ്റെ ആരംഭകാലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വഹീം കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭയം തോന്നുകയും വീട്ടിൽ വന്ന് വസ്ത്രമിട്ട് മൂടിത്തരുവീൻ, പുതപ്പിട്ട് തരുവീൻ, ജമ്മിലൂനി, ദഫിറൂനി എന്നവിടുന്ന് പറയുകയും ഉണ്ടായി. അങ്ങനെയുള്ള അവസരത്തിലായിരുന്നു ഈ വചനങ്ങൾ അവതരിച്ചത്. 2, പ്രവാചകത്വം നുബൂവത്താകുന്ന വസ്ത്രത്താൽ ആവരണം ചെയ്യപ്പെടുകയും ദിവ്യദൗത്യം അഥവാ റിസാലത്താകുന്ന ഭാരം ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത ആൾ എന്നാണ് വിവക്ഷ. 3, രാത്രി വസ്ത്രമിട്ട് പുതച്ച് കിടന്നുറങ്ങിയാൽ പോരാ, എഴുന്നേറ്റ് നമസ്കാരത്തിൽ മുഴുകേണ്ടതുണ്ട് എന്ന സൂചനയാണത്. 4, ഖുറൈഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കവിയാണെന്നും പ്രശ്നക്കാരനാണെന്നും ഭ്രാന്തനാണെന്നുമൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തിരുമേനി വ്യസനം നിമിത്തം വീട്ടിൽ ചെന്ന് വസ്ത്രം മൂടിപ്പുതച്ച് കിടക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലായിരുന്നു ഇത് അവതരിച്ചത്. പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത്. അന്ന് അഞ്ചു നേരത്തെ നമസ്കാരം നിയമമാക്കപ്പെട്ടിരുന്നില്ല. അതിനു മുമ്പാണ് ഈ കൽപ്പന. രാത്രിയുടെ ഏതാണ്ട് പകുതി സമയം അല്പം കുറവോ കൂടുതലോ ആയാലും വിരോധമില്ല. എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന് ഇതുമൂലം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിരിക്കുന്നു. അഞ്ചു നമസ്കാരം നിയമമാക്കപ്പെടുന്നതുവരെ രാത്രി നമസ്കാരം നിർവഹിക്കൽ പൊതുവിൽ എല്ലാവർക്കും നിർബന്ധമായിരുന്നുവോ എന്നുള്ളതിൽ ഭിന്നാഭിപ്രായം കാണാം. ഏതായാലും പിന്നീട് ഈ നമസ്കാരം നിർബന്ധമല്ലെന്നും അതേസമയത്ത് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്പമെങ്കിലും നമസ്കരിക്കൽ അഥവാ തഹജ്ജുദ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണെന്നുള്ളതിൽ ആർക്കും ഭിന്നാഭിപ്രായമില്ല. മുസ്ലിം നാമധാരികളായ ചില തിരുത്തൽവാദികൾക്കൊഴികെ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഖുർആനിലും ഹദീഫിലും ധാരാളം ഊന്നിപ്പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തു സജദ 16, ഫുർഖാൻ 64, ദാരിയാത്ത് 17-18 മുതലായവയും അതിൻ്റെ വിവരണവും നോക്കുക. നമസ്കാര കർമ്മത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണല്ലോ നിറുത്തം, ഖുർആൻ പാരായണം, റുക്കൂഅ്, സുജൂദ് എന്നിവയെല്ലാം. അതുകൊണ്ട് നമസ്കാരത്തെ ഉദ്ദേശിച്ച് ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് നാം ഇതിനു മുമ്പ് ചിലപ്പോഴെല്ലാം ഉണർത്തുകയുണ്ടായിട്ടുണ്ട്. ഇവിടെ ഖുമില്ലൈല, രാത്രി എഴുന്നേൽക്കുക എന്നും 20-ാം വചനത്തിൽ തഖൂമു, നീ എഴുന്നേൽക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് എഴുന്നേറ്റ് നമസ്കരിക്കുക എന്ന അർത്ഥത്തിലാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഖുർആൻ പാരായണം നമസ്കാരത്തിലെ ഒരു പ്രധാന ഭാഗമാണെന്ന പോലെ തന്നെ ഖുർആൻ പാരായണത്തിന് ഏറ്റവും പറ്റിയ അവസരം നമസ്കാരവുമത്രേ. അതുകൊണ്ട് നമസ്കാരത്തെപ്പറ്റി പ്രസ്താവിച്ചതിനെ തുടർന്ന് ഖുർആൻ പാരായണം എപ്രകാരമായിരിക്കണമെന്നും അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. തർത്തീൽ എന്നാൽ അക്ഷരങ്ങൾ വ്യക്തമാക്കിയും വാക്കുകൾ മുറിച്ചു മുറിച്ചും വാചകങ്ങൾ നിറുത്തി നിറുത്തിയും കൊണ്ട് സാവകാശ രൂപത്തിൽ നന്നാക്കി വായിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നർത്ഥമാകുന്നു. ഖുർആൻ തർത്തീലാക്കി ഓതണമെന്ന കൽപ്പന വളരെ അർത്ഥവത്തായ ഒരു കൽപ്പനയാണ്. ഓതുന്നവന് അതിൻ്റെ അർത്ഥവും ആശയവും സൂചനകളുമെല്ലാം ഓർമ്മിക്കുവാനും അവ മനസ്സിൽ പതിയുവാനും അവയെപ്പറ്റി ഉറ്റാലോചിക്കുവാനും അത് വളരെ ഉപകരിക്കുന്നു. അങ്ങനെയുള്ള ഓത്ത് കേൾക്കുന്നവർക്കും അത് ഫലം ചെയ്യും. ഖുർആനോടുള്ള ആദരവും ഭക്തിയും പ്രകടിപ്പിക്കലും കൂടിയാണത്. സാധാരണ വായനകളിലും സംസാരങ്ങളിലും പോലും ഉച്ചാരണശുദ്ധി കൂടാതെയും അക്ഷരവ്യക്തത കൂടാതെയും ധൃതിയിൽ ഉരുവിടുന്ന സമ്പ്രദായം അനഭിലഷണീയമാണല്ലോ. ഖുർആന്റെ വായനാരൂപങ്ങളും മര്യാദകളും വിഷയമാക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രം തന്നെ ഇസ്ലാമിലുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു. ഇൽമു തജ്‌വീദ് അഥവാ വായന നന്നാക്കുന്ന ശാസ്ത്രം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് പിന്നീടുള്ളവരും മുഖാമുഖമായും കർണാകർണികയായും കേട്ടുപഠിച്ച സമ്പ്രദായങ്ങളെ ഈ ശാസ്ത്രം പ്രതിനിധാനം ചെയ്യുന്നു. ഖുർആൻ പാരായണ മര്യാദകളെപ്പറ്റി പലതും മുഖവുരയിൽ നാം വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെ അനുസ്മരിക്കുന്നത് നന്നായിരിക്കും. സന്ദർഭോചിതമായ ചുരുക്കം ചില ഹദീസുകൾ മാത്രം ഇവിടെ ഉദ്ധരിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിരുന്ന രീതിയെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മറുപടി പറഞ്ഞു. അത് നീട്ടി നീട്ടിക്കൊണ്ടായിരുന്നു. പിന്നീട് അനസ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹി എന്നും അർറഹ്മാനി എന്നും അർറഹീം എന്നും ഓരോന്നും നീട്ടിക്കൊണ്ട് ഓതി കേൾപ്പിച്ചു. റവാഹുൽ ബുഖാരി. രണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അതിനെക്കുറിച്ച് ചോദിച്ച ഒരാൾക്ക് ഓരോ അക്ഷരവും വടിവോടെ വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് അവർ ഓതിക്കൊടുക്കുകയുമുണ്ടായി. തിർമിദി, ദാരിമി, നസായി. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് ഖുർആനെ അലങ്കരിക്കുവീൻ. റവാഹു അബൂദാവൂദ്, ദാരിമി. നാല്, താഊസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആൻ പാരായണത്തിൽ ശബ്ദം നല്ലവനും നന്നായി ഓതുന്നവനും എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഏതൊരുവൻ ഓതുന്നത് കേട്ടാൽ അവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് നിനക്ക് കാണാമോ, അവനാണ്. ദാരിമി. അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഖുർആനോട് ഇണക്കമായിരിക്കുമ്പോൾ നിങ്ങളത് പാരായണം ചെയ്യുവീൻ. പൊരുത്തക്കേടാകുമ്പോൾ അഥവാ വിരസത തോന്നുമ്പോൾ അതിൽ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊള്ളുവീൻ.
1: പീസ് ഖുർആൻ റേഡിയോ.

0: അലിയാനി റഹിമുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
0: അതായത്
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം, സൂറത്തു സോഫാത്തിലെ 145-ാം വചനത്തിന്റെ രണ്ടാം ഭാഗവും 148-ാം വചനവുമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 145-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരണ സഹിതം മനസ്സിലാക്കിയത്. ഫനബദ്നാഹു, എന്നിട്ട് നാം അദ്ദേഹത്തെ എറിഞ്ഞു, അദ്ദേഹത്തെ ഇട്ടു. ബിൽ അറായി, നഗ്നമായ അഥവാ ഒഴിഞ്ഞ ആ സ്ഥലത്ത്. വഹുവ സഖീം, അദ്ദേഹം അനാരോഗ്യവാനായിരിക്കെ. അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇവിടെ

0: അള്ളാഹു അദ്ദേഹത്തെ പരിരക്ഷിച്ചതും അദ്ദേഹത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊടുത്തതുമൊക്കെ ആ വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അറാ എന്ന് പറഞ്ഞാൽ വജുഹുൽ അർദ്, വൽ മുറാദു ബിഹി വജുഹുൽ അർദ് അല്ലദീ ലൈസ ഫീഹിമാ യദില്ലു മിൻ ഷജരിൻ വലാ ബിനാഇൻ. ഒരു തണലില്ലാത്ത, ഒരു മരം, മരങ്ങളില്ലാത്ത, തണലില്ലാത്ത സ്ഥലമാകുന്നു. അതാണ് അറാ എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. ഫബഖ അലൈഹിസ്സലാത്തു വസ്സലാം അലസ്സാഹിലി, ആ കടൽ തീരത്ത് അദ്ദേഹം അവശേഷിച്ചു. ലൈസ ഇന്ദഹു ബിനാ ഉൻ വല അഷ്ജാറുൻ തുദില്ലുഹു, അവിടെ വല്ല കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മരങ്ങളോ അദ്ദേഹത്തിന് തണലേകാൻ ഉണ്ടായിരുന്നില്ല. ബൽ അറാ, അതൊരൊഴിഞ്ഞ സ്ഥലമായിരുന്നു, നഗ്നമായ സ്ഥലമായിരുന്നു. വലാക്കിന്നല്ലാഹ സുബ്ഹാനഹു വതആല ലത്വഫ ബിഹി ലിഅന്ന റഹ്മത്തല്ലാഹി സബഖത് ഗളബഹു, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ അനാരോഗ്യാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അനുകമ്പയും കാരുണ്യവും കാണിച്ചു. കാരണം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ മേൽ അതിജയിക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. സൂറത്ത് ഗാഫിറിലെ ഏഴാമത്തെ വചനത്തിൽ കാണാം, റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമാ. റബ്ബേ, വസിഅത കുല്ല ഷൈഇൻ, നീ എല്ലാത്തിനും വിശാലമാകുന്നു. റഹ്മതൻ വ ഇൽമാ, അറിവിനാലും കാരുണ്യത്താലും. അള്ളാഹുവിൻ്റെ അതിവിശാലമായ കാരുണ്യം കാരണമായി അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസരണമല്ലാതെ നാടുവിട്ടുപോയി അപകടത്തിൽ പെടഞ്ഞ, അപകടത്തിൽ അകപ്പെട്ട യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു പിന്നീട് പൂർണ്ണമായി പരിരക്ഷിക്കുന്ന, അദ്ദേഹത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് അള്ളാഹു എടുത്തു പറയുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫത്വറഹ്നാഹു ഫി മിൻ ബത്വനിൽ ഹൂതി വഅൽഖൈനാഹു ഫി അർദിൻ ഖാലിയത്തിൻ ആരിയത്തിൻ മിനശ്ശജരി വൽബിനാ. അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിരക്ഷയിൽ ആ കടലോരത്ത്, കടൽ തീരത്ത് അദ്ദേഹത്തെ ഇട്ടു. അതാകട്ടെ മരങ്ങളില്ലാത്ത, മറ്റു ബിൽഡിങ്ങുകളോ ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. വഹുവ ദഈഫുൽ ബദൻ, അദ്ദേഹമാകട്ടെ ശാരീരികമായി അങ്ങേ അറ്റം ദുർബലനും ആയിരുന്നു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ് വഗൈറുഹു വഹിയൽ അർദുല്ലത്തി ലൈസ ബിഹാ നബ്തുൻ വലാ ബിനാഉൻ, മരങ്ങളും അതേപോലെ തന്നെ കെട്ടിടങ്ങളും ഒന്നുമില്ലാത്ത സ്ഥലമായിരുന്നു അത്. ഖീല അലാ ജാനിബി ദജ്ല വഖീല ബി അർദിൽ യമൻ, മറ്റഭിപ്രായങ്ങൾ അത് യമൻ പ്രദേശത്താണെന്നും അതേപോലെ തന്നെ യൂഫ്രട്ടീസ് നദീതീരത്തായിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. വഹുവ സഖീം ഐ ദഈഫുൽ ബദനി. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഹൈഅത്തിൽ ഫർഹി ലൈസ അലൈഹി രീശുൻ, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ പോലെ തുവ്വലില്ലാത്ത ആ അവസ്ഥയിലാണ് അദ്ദേഹത്തെ അവിടെ ആ മത്സ്യം ഇട്ടത്. വഖാല സ്വദ്ദീഖ ഹൈഅത്തി സ്വബി ഹീന യൂലദു, അതായത് പ്രസവിക്കപ്പെട്ട ഒരു കുട്ടിയുടേതുപോലെ അനാരോഗ്യവാനായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അതാണ് അള്ളാഹു വഹുവ സഖീം എന്ന് പ്രത്യേകമായി പറഞ്ഞത്. 146-ാമത്തെ വചനത്തിൽ വ അംബത്നാ അലൈഹി ശജറതം മിയഖ്തീൻ, വ അംബത്നാ, നാം ഉൽപ്പാദിപ്പിക്കുകയും അഥവാ മുളപ്പിക്കുകയും ചെയ്തു. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ഷജറത്തൻ, ഒരു മരം, ഒരു ചെടി, മിയഖ്തീൻ, ചുരങ്ങ വർഗത്തിൽപ്പെട്ട. ഖാലു ഷജറത്തൻ യഖീൻ, ഷജറത്തുൽ യഖ്തീൻ ഹിയ ഷജറത്തുൽ ഖർഇ ലിഅന്ന വറഖഹ അരീദുൻ. ആ മരത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, അത് ചുരങ്ങ വർഗത്തിൽപ്പെട്ട ഒരു മരമായിരുന്നു, ഒരു ചെടിയായിരുന്നു. അതിൻ്റെ പ്രത്യേകത, ആ ഈ മരത്തിൻ്റെ അല്ലെങ്കിൽ ആ ചെടിയുടെ ഇല വളരെ വലുപ്പമുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ പ്രാണികളോ മറ്റോ വീഴാതിരിക്കാൻ, അദ്ദേഹത്തെ ശല്യം ചെയ്യാതിരിക്കാൻ സഹായകമാകുമാറ് ആ ചെടിയുടെ ഇല അദ്ദേഹത്തിന് തണലേകി. ഫഹമാഹുല്ലാഹു തബാറക വ തആല ബിഹാദിഹി ശജറ മിൻ ഹർരി ശംസി. അതോടൊപ്പം തന്നെ സൂര്യതാപമേൽക്കാതിരിക്കാൻ ആ ഇലകൾ അദ്ദേഹത്തിന് തണലായി. വ അദദ്ദുബാബി വ ഖാസ്സതൻ അന്നഹു സഖീം. അതേപോലെ ഈച്ച പോലുള്ള പ്രാണികളുടെ ശല്യത്തിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി. പ്രത്യേകിച്ച് അദ്ദേഹം അനാരോഗ്യവാനായ അവസ്ഥയിലായിരുന്നു. അതേപോലെ തന്നെ വ അംബത്ന അലൈഹി വലം യഖുൽ അംബത്ന ലഹു. അള്ളാഹുവിൻ്റെ പദപ്രയോഗം അദ്ദേഹത്തിന് വേണ്ടി നാം മുളപ്പിച്ചു കൊടുത്തു എന്നല്ല, അദ്ദേഹത്തിൻ്റെ മേൽ എന്നാണ് പ്രയോഗം. ലി അന്നഹു ബിഹാജത്തിൻ ഇല ദില്ലിൻ. ഒരു തണൽ ലഭിക്കൽ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. ഫഅൻബത്തല്ലാഹു അലൈഹി ദില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മറവ് ലഭിക്കാൻ, സൂര്യതാപമേൽക്കാതിരിക്കാൻ, പ്രാണികളുടെയും മറ്റും ശല്യമേൽക്കാതിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ പടർന്നു നിൽക്കുന്ന രൂപത്തിലായിരുന്നു ആ ചെടി അല്ലെങ്കിൽ ആ മരം അള്ളാഹു ഉണ്ടാക്കിയത്. ഷജറത്തം മിൻ യഖ്തീൻ. മിൻ എന്നത് ലിബയാനിൽ ജിൻസി കമാ യുഖാലു ഖാതമുൻ മിൻ ഹദീദ്. ആ മിൻ എന്ന പദം അത് അതിൻ്റെ വർഗത്തെ അറിയിക്കുന്നു. അറബി ഭാഷയിൽ ഇരുമ്പിനാലുള്ള മോതിരം എന്ന് പറയുന്നത് പോലെ ആ യഖ്തീനിൽപ്പെട്ട ഒരു മരം എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. അത് അതിൻ്റെ വർഗത്തെയാണ് അറിയിക്കുന്നതെന്ന് സ്വാലിഉൽ ഉസൈമി റഹ്മഹുല്ലാ ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രത്യേകം എടുത്തു പറയുന്നു. വ അംബത്ന അലൈഹി ഷജറത്തം മിൻ മിനൽ ഖർഇ തുളില്ലുഹു വയൻതഫിഉ ബിഹാ. ഇം അല്ലാമ സഅദി റഹ്മഹുല്ലാ പറയുന്നു, അദ്ദേഹത്തിന് ഏറെ പ്രയോജനകരമായ രൂപത്തിൽ, അതേപോലെ തന്നെ അദ്ദേഹത്തിന് തണൽ ലഭിക്കുന്ന രൂപത്തിൽ ഈ ചുരങ്ങ ചെടിയെ അല്ലെങ്കിൽ ആ മരത്തെ അള്ളാഹു അദ്ദേഹത്തിന് വേണ്ടി മുളപ്പിച്ചു കൊടുത്തു. 147-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വ അർസൽനാഹു ഇലാ മിഅതി അൽഫിൻ ഔ യസീദൂൻ. വ അർസൽനാഹു, നാം അദ്ദേഹത്തെ അയക്കുകയും ചെയ്തു. ഇലാ മിഅതി അൽഫിൻ, 100,000 ആളുകളിലേക്ക് അഥവാ 100,000 ആളുകളിലേക്ക്. ഔ യസീദൂൻ, അല്ലെങ്കിൽ അധികരിക്കുന്നവരിലേക്ക് അഥവാ അതിൽ അധികം വരുന്നവരിലേക്ക്. ഫകാനൽ ഖൗമു ഹീന ഫഖദൂഹു തഅക്കദൂ മിൻ സിദ്ഖി കലാമിഹി. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആ അസാന്നിധ്യം, അദ്ദേഹം പോയത് വീണ്ടും തിരിച്ചു വന്നത്, അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയിൽ ആളുകൾക്ക് വിശ്വാസമുണ്ടായി. അദ്ദേഹം പ്രവാചകനാണെന്ന് ആളുകൾ വിശ്വസിക്കാൻ തയ്യാറായി. അത് ഈ വചനവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, അല്ലാമ ബഗവി റഹ്മത്തുള്ള പറയുന്നു, ഖാല ഖതാദ അർസല ഇല നീനവ ഉർസില ഇല നീനവ. അദ്ദേഹം നീനവ പ്രദേശത്തേക്കാണ് നിയോഗിക്കപ്പെട്ടത്. മിൻ അർദിൽ മൂസിൽ ഖബ്ല അൻ യുസീബഹു മ അസാബഹു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുണ്ടായ പ്രയാസം, ആ പ്രയാസത്തിന് മുമ്പ് അഥവാ നാട് വിട്ടുപോയി പിന്നീടുണ്ടായ സംഭവങ്ങൾ, അതിനു മുമ്പ് അദ്ദേഹം ഉണ്ടായിരുന്ന ആ പ്രദേശത്തേക്ക് തന്നെയാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. വഖൗലുഹു വ അർസൽനാഹു ഐ വഖദ് അർസൽനാഹു വഖീല കാന ഇർസാലുഹു ബഅദ ഖുറൂജിഹി മിൻ ബത്നിൽ ഹൂതി ഇലൈഹിം വഖീല ഇലാ ഖൗമിൻ ആഖരീൻ. അദ്ദേഹം നാട് വിട്ടുപോയ ആ പ്രദേശത്തിലേക്കു തന്നെയാണ് വീണ്ടും അദ്ദേഹം നിയുക്തനായതെന്നും അതല്ല മറ്റ് ജനവിഭാഗത്തിലേക്കാണെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏതായിരുന്നാലും വീണ്ടും അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി, അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിച്ചയച്ചു എന്നാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 148-ാമത്തെ വചനം, ഫആമനൂ ഫമത്തഅനാഹും ഇലാഹീൻ. ഫആമനൂ, എന്നിട്ട് അവർ വിശ്വസിച്ചു, അഥവാ ആ നാട്ടുകാർ വിശ്വസിച്ചു. ഫമത്തഅനാഹും, അങ്ങനെ അവർക്ക് നാം സുഖജീവിതം നൽകി. ഇലാഹീൻ, കുറേ കാലത്തേക്ക്. ലിഅന്ന യൂനുസ്, യൂനുസ് ലമ്മ ഉർസില ഇലൈഹിം വദഅഹും ഇംതനഉ ഫീ അവ്വലിൽ അംരി ഫഅഖ്ബറഹും ബിവഈദിൻ ബിഹലാകിഹിം ബഅദ അർബഈന യൗമൻ ثم خافوا فآمنوا كما أشار إليه. ആദ്യം അദ്ദേഹത്തെ തിരസ്കരിക്കാൻ അവർ തയ്യാറായെങ്കിലും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളും മുന്നറിയിപ്പുകളും പിന്നീട് അവർ സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ അവർ വിശ്വാസികളായി മാറി. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഈ കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. അഥവാ സൂറത്ത് യൂനുസിലെ തന്നെ 98-ാമത്തെ വചനത്തിൽ, فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس لما آمنوا كشفنا عنهم العذاب كشفنا عنهم العذاب الخزي في الحياة الدنيا وما ും ഇലാഹീൻ. ഫലൗല കാനത് ഖറിയത്തുൻ ആമനത്, എന്തുകൊണ്ട് ആ നാട്ടുകാർ വിശ്വാസികളായില്ല? ഫനഫഅഹ ഈമാനുഹ, അപ്പോൾ അവരുടെ വിശ്വാസം അവർക്ക് ഉപകരിക്കുമായിരുന്നു. ഇല്ലാ ഖൗമ യൂനുസ്, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത ഒഴികെ. ലമ്മ ആമനു കശഫ്ന അൻഹുമുൽ അദാബ്, അവർ വിശ്വസിച്ചപ്പോൾ നാം അവരിൽ നിന്നും അവരുടെ ശിക്ഷയെ നീക്കം ചെയ്തു. അൽ അദാബൽ ഖിസി, അപമാനകരമായ ശിക്ഷയെ. ഫിൽ ഹയാത്തി ദുനിയ, ഈ ഐഹിക ജീവിതത്തിൽ. വമത്തഅനാഹും, നാം അവർക്ക് സുഖം നൽകി. ഇലാഹീൻ, കുറേ കാലത്തേക്ക്. ഫആമനു ഫമത്തഅനാഹും ഇലാഹീൻ, അവർ വിശ്വസിച്ചു, അപ്പോൾ കുറേ കാലത്തേക്ക് നാം അവർക്ക് സുഖസൗകര്യങ്ങൾ നൽകി. ഫആമനു അജ്മഊൻ, അവർ ഒന്നിച്ച് വിശ്വാസം സ്വീകരിച്ചു. വഖറജു ഇല സ്വഹ്റായി ബി ഔലാദിഹിം വബഹായിമിഹിം റിജാലം വനിസാഅൻ, അവർ തങ്ങളുടെ സന്താനങ്ങളെയും തങ്ങളുടെ ഇണകളെയും നാൽക്കാലികളെയും ഒന്നിച്ച് അവർ പുറപ്പെട്ടു. യജ് അറൂന ബിദ്ദുആ ഇവ തൗബത്തി വൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതിന് വേണ്ടി, അള്ളാഹുവിനോട് പാപം പോർത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. ഫസ്തജാബ് അല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് ഉത്തരം നൽകി. വതാബ അലൈഹിം, അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു. وَرَفَعَ عِنْدَهُمُ الْعَذَابَ وَرَدَّ عَلَيْهِمْ يُونُسْ عَلَيْهِ السَّلَامُ, ആ ആളുകളുടെ ശിക്ഷ അള്ളാഹു അവരിൽ നിന്നും ഉയർത്തിക്കളഞ്ഞു. അവരിലേക്ക് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു തിരിച്ചയച്ചു. വസുന്നത്തുല്ലാഹി ഫിൽ കാഫിരീൻ, സത്യനിഷേധികളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ശരിയ, അള്ളാഹുവിൻ്റെ സമ്പ്രദായം. അന്നൽ അദാബ ഇദാ നസല ബിഹിം فآمنوا فآمنوا لم ينفعهم الإيمان, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത് കാണുമ്പോൾ അവർ വിശ്വസിക്കാൻ തയ്യാറായാൽ പോലും ആ വിശ്വാസം അവർക്ക് ഉപകരിക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരു വചനത്തിൽ പറഞ്ഞു, فلما رأوا بأسنا قالوا آمنا بالله وحده وكفرنا بما كنا به مشركين فلم يكن ينفعهم ايمانهم لما راوا باسنا. സൂറത്ത് ഗാഫിറിലെ 84-85 വചനങ്ങളിൽ കാണാം. فلما راوا باسنا, നമ്മുടെ ശിക്ഷ അവർ കണ്ടപ്പോൾ, ആലു അവർ പറഞ്ഞു, ആമന്ന ബില്ലാഹി വഹ്ദ, ഞങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വകഫർന ബിമാ കുന്ന ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ പങ്കുചേർത്തിരുന്നവരിൽ ഞങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന്. ഫലം യക്കു യംഫഉഹും ഈമാനുഹും, എന്നാൽ അവരുടെ വിശ്വാസം അവർക്ക് ഉപകരിച്ചില്ല. ലമ്മ റഔ ബഅസന, നമ്മുടെ ശിക്ഷയെ അവർ നേർക്കു നേരെ കണ്ടപ്പോൾ. ഇവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ, ആ ശിക്ഷ ഇറങ്ങുന്നത് കണ്ടപ്പോൾ വിശ്വാസം പ്രകടിപ്പിച്ച ആളുകളോട് ആണ് അള്ളാഹു പറഞ്ഞത്. അവരെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരാമർശം. ആ വിശ്വാസം അവർക്ക് ഉപകരിച്ചില്ല. എന്നാൽ ഈ കാര്യത്തിൽ നിന്നും യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു വേർപ്പെടുത്തിയതായിട്ടാണ് നേരത്തെ പറഞ്ഞ സൂറത്ത് യൂനുസിൽ അള്ളാഹു പ്രത്യേകമായി പറഞ്ഞത്. ആ വചനമാണ് നമ്മൾ നേരത്തെ കേട്ടത്, ഇല്ലാ ഖൗമ യൂനുസ്, യൂനുസിൻ്റെ ജനതയൊഴികെ. ലാക്കിൻ അല്ലാഹു തആല ഇസ്തസ്നാ മിൻ ഹാദിഹി സുന്ന, ഈ സമ്പ്രദായത്തിൽ നിന്ന് അള്ളാഹു മാറ്റി നിർത്തി ഖൗമ യൂനുസ്, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയെ. വലിദാലിക്ക ഖാല തആല, അതാണ് നേരത്തെ യൂനുസിലെ 98-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. സഹോദരങ്ങളെ, സഹോദരികളെ, തീർച്ചയായും അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് കാണിച്ചു തന്ന ധാരാളം അധ്യാപനങ്ങൾ, ഗുണപാഠങ്ങൾ, ആ ഗുണപാഠങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, അതുവഴി അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടാൻ, കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെ, അത് പഠിക്കുന്നതിലൂടെ ശ്രമിക്കുക, അള്ളാഹുവോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായും യഥാർത്ഥ വിശ്വാസികളിൽ, സത്യസന്ധരായ വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തുസ് സ്വാഫാത്തിലെ 145-ാം വചനത്തിൻ്റെ 2-ാം ഭാഗവും 148-ാം വചനവുമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم
5: ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു ഇബ്രാഹിം 19 മുതൽ 31 വരെയുള്ള
1: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിലാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇപ്പോൾ തൻസീലിലൂടെ ശ്രവിച്ചത്.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സുമറിലെ 53 മുതൽ 67 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് തന്റെ മധുരതരമായ ശബ്ദം കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട് ജനഹൃദയങ്ങളെ ആകർഷിച്ച ഷെയ്ഖ് വദീർ അൽ യമാനി.
1: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു സുമറിലെ 24 മുതൽ 37 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സൂറത്തു സുമറിലെ 24 മുതൽ 37 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിൽ ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ, ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണം.

0: മാഷാഅല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 551 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 551 ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്ത് കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم.

0: പേസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സജദയിലെ 4 വചനത്തിന്റെ ആദ്യ ഭാഗമാണ് ക്ലാസ് എടുക്കുന്നത്. സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയാണ് നമ്മൾ ഹിഫ്ളുൽ ഖുർആനിലെ മനഃപ്പാഠമാക്കുന്ന സൂറ. അതിലെ 1, 2, 3 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹിഫ്ളാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ 4 ആയത്ത്, അത് 2 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 1 ഭാഗം നമുക്ക് പാരായണം ചെയ്യാം.

0: അർഷ്.
1: ഇൻഷാല്ലാ, ഇന്നത്തെ എപ്പിസോഡിലെ നാലാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഹിഫ്ലാക്കിയത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയും മനസ്സിൽ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി നന്നായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമേ എന്ന് ഉണർത്തുകയാണ്. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിലെ നാലാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
3: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിഊകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ ഇബ്രാഹിം 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അഹമ്മദ് അബു ആയിച്ച.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിന്റെ 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ എപ്പിസോഡിൽ നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അബു അഹിച്ച.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

പീസ് റേഡിയോ ടെൻസിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം പ്രമുഖരായ ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരമൊരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ത്വലാഖ് മുതൽ സൂറത്തു ജിന്ന് വരെ നമുക്ക് ആസ്വദിക്കാം ഇബ്രാഹിം അൽ അഖ്ദറിൻ്റെ ശബ്ദത്തിൽ.

لم يحضن وأولات الأحمال أجلهن أن يضعن حملهن.

إذ أولم يروا إلى الطير فوقهم صافات ويقبضن

وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون

فأصبحت كالصريم فتنادوا مصبحين أن اغدوا

وأملي لهم إن كيدي متين.

سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ നാം ശ്രവിച്ചത് സൂറത്തു തലാഖ് മുതൽ സൂറത്തു ജിന്ന് വരെയുള്ള അധ്യായങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ് അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 151, 152, 153 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 150 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞത്. 151, 152, 153 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്.

كما أرسلنا. മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. കമ അർസൽന ഫീകും റസൂലൻ മിൻകും, റസൂലൻ തൻവീൻ, ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ചു മണിച്ചുകൊണ്ടുച്ചിരിക്കണം. റസൂലൻ മിൻകും, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻകും മിൻകും മിൻകും യത്ലു, സുക്കൂനുള്ള മീമിന് ശേഷം യാ വരുമ്പോൾ ഇദ്ഹാറാണ്, അതും ശ്രദ്ധിക്കണം. يتلو عليكم آياتنا يتلو عليكم آياتنا ويزكيكم ويزكيكم ويزكيكم ويعلمكم. سكون الميمين ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് അഥവാ കൃത്യമായിട്ട് ഉച്ചരിക്കണം മീം. ويزكيكم ويعلمكم വയു അല്ലിം, ആയിന് തൊണ്ടയുടെ മധ്യഭാഗം, വയു അല്ലിമു അല്ല, ഹംസയല്ല, വയു വയു അല്ലിമു കുമുൽ കിതാബ വൽ ഹിക്മഹ്, വഖഫ് ചെയ്യുമ്പോൾ വൽ ഹിക്മഹ്, വയു അല്ലിമുക്കും വയു അല്ലിമുക്കും മാലം. ഇവിടെ ആയിന് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗമാണ്. وَيُعَلِّمُكُمْ مَا لَمْ سُكُونُ لَ مِيمِنِ شَيْشَمْ مِيمِ إِدْغَامْ مُتَمَاثِلَيْنِ وَنَّا مَتَ مِيمِنَ أَرَتَّ مِيمِ لَيْكِ إِدْغَامْ چِيدَ أَنْغَنَا تَنِّي أَنُوْ چَرِكَ غُنَّا پْرَتَّيَكُمْ شُدِّكَنَمْ وَيُعَلِّمُكُمْ مَا لَمْ مَا لَمْ تَكُونُوا تَعْلَمُونَ تَعْلَمُونَ تَعْلَمُونَ تَعْلَمُونَ فاذكروني اذكركم فاذكروني فاذكروني എന്നല്ല فاذكروني ഇങ്ങനെയല്ല ഓതണ്ടത് فاذكروني فاذكروني فاذكروني മദ്ദിൻ്റെ അക്ഷരമായ ശേഷം ഹംസ അടുത്ത പദത്തിൽ മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് فاذكروني اذكركم ഇനി اذكركم ഈ പദം വളരെയധികം ശ്രദ്ധിക്കണം. അധികം ആളുകളും അദ്കുറുക്കും എന്നാ പറയാ, അദ്കുറു റു റാഇന ദമ്മ് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അധിക ഖിറാഅത്തിലും നമുക്കിത് കേൾക്കാൻ പറ്റും, അദ്കുറുക്കും. അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലും ഒക്കെ ഇങ്ങനെ അദ്കുറുക്കും എന്ന രൂപത്തിൽ റാഇന ദമ്മ് നൽകിക്കൊണ്ട് പറയുന്നൊരവസ്ഥ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. അദ്കുറുക്കും റാഇന സുക്കൂനാണ്, ഫദ്കുറൂനി അദ്കുർ അദ്കുറുക്കും അദ്കുർക്കും. അപ്പോൾ റാഇന് സുക്കൂൻ വരുമ്പോൾ റാ രി റു എർ അദ്കുർക്കും. വശ്കുറൂലി, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമ് പൂർണ്ണമാക്കണം, വ ഉച്ചരിക്കണം. വശ്കുറൂലി വഷ് വഷ്കുറൂലി വല തെക് ഫുറൂൻ വല തെക് ولا تكفرون ولا تكفرون ادتعت يا ايها الذين امنوا استعينوا يا ايها مد منفصل നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ يا ايها, ഇങ്ങനെ രണ്ട് പദം അതാണ് വേറിട്ട് നിൽക്കുന്നത് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് يا ايها الذين امنوا ഇങ്ങനെ امنوا استعينوا امنوا استعينوا امنوا استعينوا എന്നല്ലോ, ഇത് അങ്ങനെ വളരെ കുറവായിരിക്കും, എന്നാലും ശ്രദ്ധിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. امنوا استعينوا امنوا استعينوا ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഹംസ ഒഴിവാക്കപ്പെടും, വസലിന്റെ ഹംസ. നിർത്തുമ്പോൾ استعينوا امنوا استعينوا അങ്ങനെ ഓതേണ്ടതില്ല, കൂട്ടി ഓതുന്നതാണ് ഖൈർ. ഇസ്തഈനു ബിസ്സബരി സാദ്, സാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ബിസ്സബരി വസ്സലാ, ഇവിടെ എല്ലാം സാദാണ്.
സ്വാദ് ഹെവി ലെറ്ററാണ്. ഇസ്തിഇല എൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട, നാവ് ഉയർത്തി സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അത്. സ്വാദ് ഇസ്തിഇലാൻ്റെ ഏഴ് അക്ഷരങ്ങളും. ബിസ്സബരി വസ്സലാഹ് വസ്സലാഹ്, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം, റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ബിസ്സ സ ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ വീഡിയോയും കൂടെ കണ്ട് പഠിക്കേണ്ടതാണ്. ബിസ്സബരി വസ്സലാഹ്. ഇന്നല്ലാഹ ഇന്ന നൂനെ ശദ് മണിക്കണം. ഇന്നല്ലാഹ മഅ മഅസ്സാബിരീൻ സാദ് മഅസ്സാബിരീൻ, സാബിറീൻ അല്ല, റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. മഅസ്സാബിരീൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 151, 152, 153 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 151, 152, 153 എന്നീ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂറാണ് നമുക്കൊപ്പമുണ്ടായിരുന്നത്.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്തു ഇബ്രാഹിം 77 മുതൽ 86 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹമദി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്. ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 178 മുതൽ 182 കൂടിയ വചനങ്ങളാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തുൽ ബഖറയിലെ 178 മുതൽ 182 കൂടിയ വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 153 മുതൽ 156 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أصطفى البنات على البنين ما لكم كيف تحكمون أفلا تذكرون. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 153, 154, 155 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സന്താനമുണ്ടെന്ന് ആരോപിക്കുന്ന ആളുകളെക്കുറിച്ച്, അവരുടെ കള്ളവാദത്തെക്കുറിച്ച് ആയിരുന്നു തൊട്ടുമുകളിലുള്ള ആയത്തുകളിൽ പരാമർശിച്ചിരുന്നത്. അല്ലാഹു അവനെക്കുറിച്ച് സൂറത്തുൽ അൻആമിലെ 101 ആയത്തുകളിൽ പറഞ്ഞ കാര്യം ഇതിനു മുമ്പ് വ്യക്തമാക്കി. അതിൽ സൂറത്തുൽ സുഖ്റുഫിലെ 15-ാമത്തെ വചനം അതിൻ്റെ അനുബന്ധമായി തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകളോട് ആ ആളുകളുടെ വിദണ്ഡവാദത്തെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുന്നു.

വജഅലു ലഹു, അവർ അല്ലാഹുവിന് നിശ്ചയിച്ചിരിക്കുന്നു, ആക്കിയിരിക്കുന്നു. മിൻ ഇബാദിഹി, തൻ്റെ ദാസന്മാരിൽ നിന്നും. ജുസ്ആ, ഒരു അംശത്തെ അഥവാ സന്താനങ്ങളെ. അല്ലാഹുവിന് അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗത്തെ അവർ അല്ലാഹുവിൻ്റെ അംശമാക്കിയിരിക്കുന്നു. ഈ ആയത്ത് വ്യക്തമാക്കുന്ന കാര്യം, ഒരു സന്താനം എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്നത് വഴി അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ആളുകളെ അല്ലാഹുവിൻ്റെ അംശമാക്കിയിരിക്കുന്നു ഇവർ എന്ന് പറയാൻ കാരണം. എന്നിട്ട് അല്ലാഹു പറയുന്നു ഗൗരവമായ താക്കീത്, ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലകഫൂറുൻ മുബീൻ, വളരെ പ്രത്യക്ഷമായി തന്നെ നന്ദികേട് കാണിക്കുന്നവൻ തന്നെയാകുന്നു. തന്നെ സൃഷ്ടിച്ച, തനിക്കുവേണ്ട സകലമാന അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകുന്ന തൻ്റെ സ്രഷ്ടാവിനെക്കുറിച്ചുള്ള വളരെ ഗുരുതരമായ ഈ ആരോപണം, അത് ഏറ്റവും വലിയ നന്ദികേടാകുന്നു എന്നാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അൻആമിലെ 101-ാമത്തെ വചനത്തിൽ കാണാം, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാത്തിനെക്കുറിച്ചും നന്നായി അറിയുന്നവനാകുന്നു. എന്നു പറഞ്ഞാൽ ഇവിടെ 3 കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹുവിന് ഒരു സന്താനമുണ്ടെന്ന് പറയുന്നത് വഴി ഇവർ അസംഭവ്യമായ കാര്യമാണ് അല്ലാഹുവിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹുവല്ലേ അത് അറിയിച്ചു തരേണ്ടവൻ? പക്ഷേ അല്ലാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ ആവർത്തിച്ചു പറയുന്നു, അല്ലാഹുവിന് ഒരു സന്താനമുണ്ടെന്ന വാദം കള്ളവാദമാകുന്നു, സ്രഷ്ടാവായ അല്ലാഹുവുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്ത കാര്യമാകുന്നു അത് എന്ന്. മാത്രമല്ല, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ അവൻ മാത്രമാകുന്നു.

പ്രൊഫസറുകൾ കൃത്യമായി പറയുന്ന കാര്യം, സ്വഫുവത്ത് എന്ന പദം അഥവാ വളരെ കൃത്യമായത്, കലർപ്പില്ലാത്തത്, ശുദ്ധമായത് എന്ന പദം, അതാണ് ഇതിൻ്റെ അസ്ലു. അതിൽ നിന്നാണ് അസ്തഫ, അവൻ തെരഞ്ഞെടുത്തിരിക്കുകയോ അവൻ പ്രാധാന്യം നൽകുകയോ. അതായത് അ യഖ്ലുഖുൽ ജിൻസൈനി അസ്-സക്കറ വൽ ഉൻസ ثم يختار لنفسه أدناهما ويعطيكم أنتم أعلاهما شأنا وأرفعها قدرا. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത്, അല്ലാഹു സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ താഴ്ന്നവരായി കണക്കാക്കുന്ന ആ സ്ത്രീകളെ നിങ്ങൾ അല്ലാഹു അവൻ്റെ പെൺമക്കളാക്കിയിരിക്കുന്നു എന്ന് വാദിക്കുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉന്നതന്മാരാണെന്ന് നിങ്ങൾ കൽപ്പിക്കുന്ന പുരുഷന്മാരെ അവർ നിങ്ങളുടെ മക്കളുമാക്കിയിരിക്കുന്നു. അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. അസ്തഫൽ ബനാത്തി, അവൻ പെൺമക്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണോ? അലൽ ബനീൻ, ആൺമക്കളെക്കാൾ. അഫ അസ്ഫാക്കും റബ്ബുക്കും ബിൽ ബനീന واتخذ من الملائكة إناثا إنكم لتقولون قولا عظيما. الله سبحانه وتعالى മറ്റൊരു വചനത്തിൽ വ്യക്തമാക്കുന്ന കാര്യം, അഫഅസ്ഫാകും റബ്ബുകും ബിൽബനീന واتخذ من الملائكة إناثا, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ആൺമക്കളെ എടുത്തിരിക്കുകയും വത്തഹദ മിനൽ മലായികത്തി ഇനാസ, മലക്കുകളെ അവൻ പെൺമക്കളായി സ്വീകരിക്കുകയുമാണോ? ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അദീമ, തീർച്ചയായും നിങ്ങൾ ഗുരുതരമായ വാക്കാകുന്നു പറയുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നവരെ വളരെ ഗൗരവതരമായി അവർക്കുള്ള താക്കീദാണ് അള്ളാഹു നൽകുന്നത്. സൂറത്തു സുമറിലെ നാലാമത്തെ വചനത്തിൽ കാണാം, ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫ മിമ്മാ യഖ്ലുഖു മാ യശാ. അല്ലാഹു ഒരു സന്താനത്തെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ, അങ്ങനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ, അവൻ സൃഷ്ടിച്ചവരിൽ നിന്ന് അവനിഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കുമായിരുന്നു. സുബ്ഹാന, അവൻ പരിശുദ്ധനാകുന്നു. അഥവാ ഒരു സന്താനത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന്, ഒരു പങ്കാളിയെ സ്വീകരിക്കുന്നതിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാകുന്നു. ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അവനാകുന്നു ഏകനും സർവാധിപതിയുമായ അല്ലാഹു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ലിഅയ്യി ഷൈഇൻ യഖ്താറുല്ലാഹു അൽ ബനാത് ദൂനൽ ബനീൻ, ഈ ആളുകൾ വാദിക്കുന്നത് പോലെ എങ്ങനെയാണ്, എന്ത് കാരണം കൊണ്ടാണ് അല്ലാഹു പെൺമക്കളെ സ്വീകരിക്കുന്നത് ആൺമക്കളെ കൂടാതെ? അതുകൊണ്ട് തന്നെ ഇവരുടെ വാദം, ഇവർ ഉന്നയിക്കുന്ന ഈ ആരോപണം, അത് ഗുരുതരമായ കാര്യമാണെന്ന് ആ വചനത്തിൽ അല്ലാഹു കൃത്യമായി പഠിപ്പിക്കുന്നു. തുടർന്ന് 154-ാമത്തെ വചനം, മാലക്കും, നിങ്ങൾക്കെന്താണ്, കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വിധിക്കുന്നത്, ഇത് പറയാൻ, ഈ വിധി പറയാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? അല്ലാഹു അവൻ്റെ സൃഷ്ടികളായ മലായിക്കത്തുകളെ തൻ്റെ പെൺമക്കളാക്കിയിരിക്കുന്നു എന്ന് പറയാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? മാദാ ഹദസലക്കും വമാ അസ്വാബ ഉഖൂലുക്കും കൈഫ തഹ്കുമൂന അലല്ലാഹി സുബ്ഹാനഹു വതആല ഹാദൽ ഹുക്മ്, നിങ്ങൾക്കെന്തുപറ്റി, നിങ്ങളുടെ ബുദ്ധികൾക്കെന്ത് സംഭവിച്ചു ഉന്നതനും മഹാനും പരിശുദ്ധനുമായ അല്ലാഹുവിനെക്കുറിച്ച് ഇത്തരമൊരു വിധി പറയാൻ? ഇമാം തബരി റഹ്മഹുള്ള പറയുന്നു, ബിഇസൽ ഹുക്മു തഹ്കുമൂന അയ്യുഹൽ ഖൗം, നിങ്ങളുടെ വിധി എന്തുമാത്രം മോശമാകുന്നു. ഹേ ജനങ്ങളെ, അയ്യക്കൂന ലില്ലാഹിൽ ബനാത് വലകുമുൽ ബനൂൻ, അല്ലാഹുവിന് പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളുമാണെന്ന നിങ്ങളുടെ വാദത്തിൽ. വഅൻതും ലാ തർദൗനൽ ബനാത്തി ലി അൻഫുസികും
ഫതജ്അലൂന ലഹു മാ ലാ തർദൗന ലി അൻഫുസികും.

0: നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾക്കിഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആ പെൺമക്കളെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലായിക്കത്തുകളെന്ന് നിങ്ങൾ വാദിക്കുന്നു. ഇതുവഴി നിങ്ങൾ ഗുരുതരമായ വാക്കാണ് പറയുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ അന്നഹാഉല ഇല്ലദീന ഹകമു ബിഹാദൽ ഹുക്മി അഷ്ബഹുമാ യകൂനൂന ബിൽ മജാനീൻ. ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ എന്താണ്? ഇവർക്ക് പറ്റിയത്, ഇവർ ബുദ്ധിയില്ലാത്തവരാണോ? ഇവർ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചവരാണോ? ഭ്രാന്ത് ബാധിച്ചവരാണോ? വലിഹാദ ഹൂത്തിബു, അതാണ് ബിമുഖാത്തബത്തിൽ മജുനൂനി, ഒരു ഭ്രാന്തനോട് അഭിസംബോധന ചെയ്യുന്നത് പോലെ. എന്താണ് നിന്റെ കോലം? എന്താണ് നിനക്ക് പറ്റിയത് എന്ന രൂപത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഹൈസു ഖീല ലഹും മാലക്കും മാ ഹാദൽ അമൽ, എന്തൊരു പ്രവർത്തനമാണിത്, എന്താണ് ഈ ചെയ്യുന്നത്. ഹൽ ഹാദ അമലു ആഖിൽ, ഇതൊരു ബുദ്ധിയുള്ള മനുഷ്യന്റെ പ്രവർത്തനമാണോ എന്ന രൂപത്തിൽ അള്ളാഹു ആ ഒരു ശൈലിയിൽ അള്ളാഹു ചോദിക്കുന്നതെന്ന് മറ്റു ചില മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. മാലക്കും, നിങ്ങൾക്കെന്താണ്, കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വിധി പറയുന്നത്. 155-ാമത്തെ വചനം, അഫല തദക്കറൂൻ, അപ്പോൾ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ. അന്നല്ലാഹ മുനസ്സഹുൻ അൻ ദാലിക്, ഈ പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാകുന്നു. ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ ഇഅ്ലാനു ബിസഫ്ഹി ഹാഉലാഇ വഇന്നഹും ലാ യൻതഫിഊന ബിൽ ആയാത്ത്. അല്ലാഹുവിൻ്റെ വചനങ്ങൾ, ആ വചനങ്ങൾ കൊണ്ട് പ്രയോജനമെടുക്കാത്ത, ഉപകാരമെടുക്കാത്ത ഈ ആളുകളെക്കുറിച്ചാണ് അവരുടെ ബുദ്ധിശൂന്യത അല്ലാഹു തുറന്ന് പ്രഖ്യാപിക്കുന്നത്. തൗബീഖുൻ മല്ലം യതദക്കർ ലിഅന്നൽ മുറാദ ബിൽ ഇസ്തിഫ്ഹാം ഫീ ഖൗലിഹി തആല അഫലാ തദക്കറൂൻ ഹുന അത്തൗബീഖ്. ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ, നിങ്ങളെന്താണ് ആലോചിക്കാത്തത് എന്നതിലടങ്ങിയിരിക്കുന്ന പൊരുൾ അവരെ ആക്ഷേപിക്കലാകുന്നു. ഫകുല്ലു മൻ ലം യതദക്കർ ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കൊണ്ട് വീണ്ടു വിചാരമുണ്ടാവാത്തവർ, ആ ഉപദേശങ്ങളെ സ്വീകരിക്കാത്തവർ, ഫലാ ശക്ക അന്നഹു മുസ്തഹഖുൻ ലിൽ ലൗമി വത്തൗബീഖ്, അത്തരം ആളുകൾ ആക്ഷേപത്തിന് അർഹരാകുന്നു. അവർ ഇകഴ്ത്തി പറയാൻ, നിന്ദിക്കപ്പെടാൻ അർഹരാകുന്നു. അതുപോലെ തന്നെ അഫലാ തദക്കറൂന യഅനി അൽ ഇത്തിആദ്, അവർ എന്താണ് ഉപദേശം സ്വീകരിക്കാത്തത്, നിങ്ങളെന്താണ് ഉപദേശം സ്വീകരിക്കാത്തത്. ഐ അഫലാ തത്തഇലൂൻ ഫതുദ്രികു അന്നമാ ഹകംതും ബിഹി ഹുക്മുൻ ജാഇറുൻ ഗൈറു മഖബൂലുൻ മിൻകും, നിങ്ങളുടെ ഈ വിധി, അള്ളാഹു പെൺമക്കളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന വാദം, അത് സ്വീകാര്യയോഗ്യമല്ല, അനീതിയോടുകൂടിയുള്ള ഒരു വാദമാകുന്നു. ഫല്ലാഹു സുബ്ഹാനഹു വതആല മുനസ്സഹുൻ അനിൽ വലദി ബിദലീലിൽ അഖ്ലി വദലീലിൻ നഖ്ൽ, പ്രമാണത്തിൻ്റെ പിൻബലം കൊണ്ടും ബുദ്ധിപരമായും സ്വീകാര്യയോഗ്യമല്ലാത്ത വാദമാകുന്നു അത്. ഫദലീലുൻ നഖ്ൽ ഫമ അക്സറുൽ ആയാത്ത് അല്ലത്തി യുക്സിറുല്ലാഹു ഫീഹ അന്നഹു ലം യത്തഖിദ് വലദ, പ്രമാണത്തിൻ്റെ പിൻബലമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം വചനങ്ങളിൽ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യം കൃത്യമായും വ്യക്തമായും പറയുന്നു. ഉദാഹരണത്തിന് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക, അത് അള്ളാഹു ഏകനാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു പരാശ്രയമുക്തനാകുന്നു, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനുമാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. ഇതുപോലെയുള്ള ധാരാളം വചനങ്ങളിലൂടെ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ബുദ്ധിപരമായ തെളിവെന്നത് ലൗ കാനലില്ലാഹി വലദുൻ ലകാന ജുസ് അൻ മിൻഹു വകാന മുസ്തഹഖൻ ലിൽ ഇബാദ, അള്ളാഹുവിനൊരു സന്താനമുണ്ടെന്നത് ശരിയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു ജുസ് ആയിരിക്കും, ഒരു അംശമായിരിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ അംശമാണെങ്കിൽ ആ അംശം ആരാധനയ്ക്ക് അർഹതപ്പെട്ടവനുമായിരിക്കും. യഥാർത്ഥത്തിൽ അത് അസംഭവ്യമായ കാര്യമാകുന്നു. ഒരു സന്താനം എന്ന് പറയുമ്പോൾ അത് പുതുതായി ഉണ്ടാകുന്ന കാര്യമാണ്. അത് അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. ലിഅന്നല്ലാഹ ലം യസൽ വലാ യസാൽ മൗജൂദൻ ബിദാതിഹി സുബ്ഹാനഹു വതആല. അള്ളാഹു അവൻ്റെ കാര്യത്തിൽ അവൻ എന്നുമുള്ളവനാകുന്നു. പുതുതായി ഉണ്ടാവുക എന്നത് അള്ളാഹുവിന് അനുയോജ്യമല്ല. ലിഅന്നൽ വലദ ലാ ബുദ്ദ അൻ യകൂന മുഷബ്ബിഹൻ ലിഅബീ. ഒരു സന്താനം പിതാവിനോട് സാദൃശ്യമുള്ളവനായിരിക്കും. വല്ലാഹു സുബ്ഹാനഹു വതആല ലൈസ ലഹു ശബീഹുൻ വലാ യുമാസിലുഹു അഹദുൻ. അള്ളാഹുവാകട്ടെ സദൃശ്യനില്ലാത്തവനും അതേപോലെ ഉപമയില്ലാത്തവനും ആകുന്നു. അൽ വലദു ഇന്നമാ യത്തഖിദുഹു മൻ യഹ്താജു ഇലൈഹി ലിബഖാഇ നൗഇ. വല്ലാഹു സുബ്ഹാനഹു വതആല ഗൈറു മുഹ്താജുൻ ലിഅഹദിൻ. സന്താനം എന്നത് വംശ പരമ്പര നിലനിൽക്കാൻ ആവശ്യമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരവസ്ഥ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് ആവശ്യമില്ലാത്ത കാര്യമാകുന്നു. ഏതർത്ഥത്തിലും അള്ളാഹുവിനെക്കുറിച്ച് ആരോപിക്കുന്ന ഈ ആരോപണം ബുദ്ധിപരമായും പ്രമാണത്തിൻ്റെ പിൻബലത്തോടും സ്വീകാര്യയോഗ്യമല്ല എന്നത് വചനങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നു. 156-ാമത്തെ വചനം أَمْ لَكُمْ سُلْطَانٌ مُبِينٌ. أَمْ لَكُمْ അഥവാ നിങ്ങൾക്കുണ്ടോ സുൽത്താനുൻ വല്ല അധികൃത ലക്ഷ്യവും, മുബീൻ പ്രത്യക്ഷമായ സ്പഷ്ടമായ, അഥവാ ഹുജ്ജത്തുൻ വബുർഹാനുൻ വല്ല പ്രമാണയോഗ്യമായ രേഖയും വല്ല തെളിവും നിങ്ങൾക്കുണ്ടോ. അലാമ സഅദി റഹ്മോദ് പറയുന്നു, ബൽ ലക്കും ഹുജ്ജത്തുൻ ബയ്യിനത്തുൻ അലാ ഖൗലിക്കും വ ഇഫ്തിറായിക്കും. നിങ്ങളീ കെട്ടിച്ചമച്ചു പറയുന്നതിന്, നിങ്ങളീ പറയുന്ന വാക്കിന് വല്ല പ്രമാണത്തിൻ്റെയും പിൻബലമുണ്ടോ. ഇബ്നു കസീർ റഹ്മോദ് പറയുന്നു, ഹുജ്ജത്തുൻ അലാ മാ തഖൂലൂൻ, അഥവാ നിങ്ങൾ പറയുന്നതിന് വല്ല തെളിവുമുണ്ടോ, വല്ല പ്രമാണവുമുണ്ടോ. അലാമ തൊബിരി റഹ്മോദ് പറയുന്നു, അലക്കും ഹുജ്ജത്തുൻ തുബയ്യിനു ലിമൻ സമിഅഹ ബിഹഖീഖത്തി മാ തഖൂലൂൻ. കേൾക്കുന്നവർക്ക് നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടാൻ ആവശ്യമായ വല്ല തെളിവും നിങ്ങളുടെ കൈവശമുണ്ടോ. ബഗ്‌വി റഹ്മത പറയുന്നു, ബുർഹാനുൻ ബയ്യിനുൻ അലാ അന്നലില്ലാഹി വലദ്, അള്ളാഹുവിനൊരു സന്താനമുണ്ടെന്നതിന് വല്ല തെളിവും നിങ്ങൾക്കുണ്ടോ. അതാണ് അംലക്കും സുൽത്താനും മുബീൻ, അഥവാ വല്ല പ്രത്യക്ഷമായ പ്രമാണവും നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ കുറച്ചു കാണിക്കുകയും അവൻ്റെ മഹത്വത്തിന് നിരക്കാത്ത രൂപത്തിൽ അവനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ കൃത്യമായി വിശ്വസിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം, സൂറത്തു സാഫാത്ത് 153 മുതൽ 156 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ പഠനം വിദ്യാർത്ഥികളിൽ സാർവത്രികമാക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഖുർആൻ ടെലിക്യൂസിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ചേരുന്ന വിദ്യാർത്ഥികൾ സജ്ജാദ് കോട്ടക്കൽ, അബ്ദുൽ മഹ്സിൻ, നുമാ മെഹറിൻ എടത്തനാട്ടുകര. സ്റ്റുഡിയോയിൽ മോഡറേറ്ററായി കൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നു അമീൻ അഹമ്മദ് മങ്കട.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമായ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കാൻ ഒരവസരം നൽകുകയാണ് പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. അവർ പഠിക്കുക എന്നുള്ളത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഖുർആൻ ടെലിക്യൂസ് പീസ് റേഡിയോ ഒരുക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും 4 മണി മുതൽ 6 മണി വരെ ഈ ഒരു ഇതിലേക്ക് വിളിക്കാൻ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇൻഷാല്ലാ കൃത്യമായി ഇതിൽ പങ്കെടുപ്പിക്കുവാൻ നമ്മുടെ മക്കളെ നിങ്ങൾ മക്കളെ ഇതിൽ കൃത്യമായി പഠിപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. ഇൻഷാല്ലാ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ആരാണ് വിളിക്കുന്നത് എന്ന് നോക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സജ്ജാദ് അല്ലേ? സജ്ജാദ് എവിടെ നിന്നാ വിളിക്കുന്നത്? കോട്ടക്കൽ. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ? എത്ര വട്ടം വിളിച്ചു? അറിയില്ല, ഒരുപാട് വട്ടം വിളിച്ചിരുന്നു അല്ലേ? അപ്പൊ ഒരുപാട് വട്ടം വിന്നറായോ? കൊറേ വട്ടം ആയിട്ടില്ല, കൊറേ വട്ടം ആയിക്കണം അല്ലേ. മാഷാല്ലാ, ഖൈർ. അപ്പൊ ഇന്ന് വിന്നറാവോ നമുക്ക് നോക്കാം അല്ലേ. സജ്ജാദ് എന്നല്ല പേര് പറഞ്ഞത്? ആ സജ്ജാദ്, ഖുർആൻ എത്ര പഠിച്ചിട്ടുണ്ട്? 8 ജുസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ജുസ്, തബാറക് ജുസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാഷാല്ലാ, അൽഹംദുലില്ലാ, ഖൈർ. അപ്പോൾ റിവിഷൻ ചെയ്യലുണ്ടോ, അല്ലെങ്കിൽ മുറാജ ചെയ്യലുണ്ടോ? പഠിച്ചോണ്ടിരിക്കാണ്. അതിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യലുണ്ടെന്ന് കരുതുന്നു? അൽഹംദുലില്ലാ, അത് മുറാജ ചെയ്യണം, എന്നാലേ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇൻഷാല്ലാ ഏതായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലേ? ഇൻഷാല്ലാ, ബാറക്കല്ലാ ഫീക്ക്, ഖൈർ. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദ മസ്സഹുൽ ഖൈറു മനൂഅ.
2: കേൾക്കുന്നില്ല.
1: وإذا مسه

0: قائمون والذين في أموالهم حق للسائل
1: حق.
0: والمحروم حق معدوم.
1: اوكي ما شاء الله خير، بارك الله فيك. കൂട്ടിയോ ഇതായിരിക്കും, കൂട്ടിയോ ഇതായിരിക്കും അല്ലേ. മറ്റേത് വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖും മഅലൂമുൻ ലിസ്സാ, അവിടെ കൂട്ടിയോ കൂട്ടിയോ ഇതായിരിക്കും എന്നല്ലേ ചോദിക്കുക. കുഴപ്പമില്ല, ഏതായാലും ഖൈർ ഉത്തരം പറഞ്ഞല്ലോ, വളരെ ഖൈർ മാഷാല്ലാ. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാലേ. ഇൻഷാല്ലാ എന്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടോ? സൗണ്ടൊക്കെ പോയ പോലെ തോന്നുന്നുണ്ട്. എന്തേ കഫക്കെട്ട് എന്തേലുണ്ടോ? അതന്നെയാണ് അറിയണ്ട്, തോന്നുന്നുണ്ട്. ഏതായാലും അള്ളാഹു ഷിഫാക്കി തരട്ടെ, അള്ളാഹു മഷ്ഫിക്കില്ല ബാസ്തൂർ ഇൻഷാല്ലാ ഖൈർ. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ഇൻഷാല്ലാ വളരെ ശ്രദ്ധയോടു കൂടിയാണ് സജ്ജാദ് ഇരിക്കുന്നത്, വളരെ ആവേശത്തോടു കൂടിയാണ് സജ്ജാദിൻ്റെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഖൈർ ഇൻഷാല്ലാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സും അഊദു ബില്ലാഹി മിനശ്ശൈ

أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ترك تطاع ألم يكن صفة ممن ذي يمنع
1: ما شاء الله،
0: ثم
1: خير، بارك الله فيك. ഏതായാലും മാഷല്ലാ സജ്ജാദ് രണ്ട് ക്വസ്റ്റ്യൻസിന് ഉത്തരം പറഞ്ഞപ്പോൾ അല്ലേ, അൽഹംദുലില്ലാ. ചായ കുടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുടിച്ചിട്ടില്ല അല്ലേ, കുടിക്കണം ഇൻഷാല്ലാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാന്ന് കരുതിയിരിക്കുകയാണ് അല്ലേ. ഇൻഷാല്ലാ വിന്നറായിട്ട് വേണം ചായ കുടിക്കാൻ. ഇൻഷാല്ലാ അപ്പോൾ നോക്ക് വിന്നറാവോ. അവസാനത്തെ ക്വസ്റ്റ്യൻ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവലീൻ.
0: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعوذ
1: അതിന്റെ
0: للمكذبين
1: മുന്നൊരായത്തുണ്ട്, അതിന്റെ മുന്നൊരായത്തുണ്ട്.
0: هذا يوم الفصل جمعناكم

0: جنات عين، من المتقين عند ربهم جنات وعيون.
1: ما شاء الله خير، بارك الله فيك. إن المتقين في جنات، جنتنا نو
0: في جنات
1: جنة
0: في جنات وعيون.
1: ഒന്നും വഴിയും ശരിയാണ്, അതിന്റെ ഇടയിലൊരു മിസ്റ്റേക്ക്. ഇന്നൽ മുത്തഖീന ഫീ
0: ജന്നാത്തിൻ
1: ളിലാലിൻ വഅയൂൻ. ഉത്തരം ഏതായാലും ശരിയാണ്, ഉത്തരം പറഞ്ഞു. ഖൈർ, മാഷാല്ലാ. അപ്പോൾ അത് ശരിയാക്കണം, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഏതായാലും ഈ ഒരു ഇതിലെ വിന്നറായിരിക്കാണ് അല്ലേ. ഖൈർ, മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്, ജസാകല്ലാ ഇൽമക്ക. അപ്പോൾ എല്ലാവരും പറയണം ഇൻഷാല്ലാ. ഇനി ധൈര്യമായിട്ട് പോയി ചായ കുടിക്ക്. ഏതായാലും ഖൈർ, ബാറക്കല്ലാ ഫീക്, ജസാകല്ലാ ഇൽമക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: وعليكم السلام ورحمة الله وبركاته.
1: മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്. അംജദ് വളരെ ഉഷാറായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. കഫക്കെട്ടും ഇതൊക്കെയാണ് പറയുന്നുണ്ട്, ശബ്ദത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വളരെ ഉഷാറായിട്ടാണ് അവൻ ഓതുന്നത്. ഖിറാത്തൊക്കെ വളരെ ഉഷാറായി വരുന്നുണ്ട്. ഏതായാലും ഇൻഷാല്ലാ വിന്നറായി. ഇൻഷാല്ലാ നമുക്ക് അടുത്ത കളിയിലേക്ക് പോകാം. ആരാണ് വിളിക്കുന്നത് എന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: അബ്ദുൽ മുഹ്സിൻ.
1: അബ്ദുൽ മുഹ്സിൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃക്കലങ്ങോട് അല്ലേ, മഞ്ചേരിക്കടുക്ക് അടുത്തുള്ള തൃക്കലങ്ങോട് അല്ലേ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: 8.
1: 8-ലാണ് അല്ലേ. ഖുർആൻ എത്ര പഠിച്ചിട്ടുണ്ട് അബ്ദുൽ മുഹ്സിൻ? 9-ാമത്തെ ജുസ് ആണല്ലേ. ഖൈർ, മാഷാല്ലാ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇൻഷാല്ലാ. മുന്നേ എപ്പിസോഡൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിന്നറായോ? മാഷാല്ലാ, ഖൈർ. ഇൻഷാല്ലാ നമുക്ക് ഏതായാലും ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാലേ. ഇൻഷാല്ലാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മുത്തഖീന ഫീഹ അലൽ അറായിക് ലാ യറൗന ഫീഹ ശംസൻ വലാ സംഹരീറ.
2: ودانية عليهم ظلالها وذللت قطوفها تذليلا ويطاف عليهم بآنية من فضة وأكواب كانت قواريرا قوارير من فضة قدروها تقديرا.
1: ما شاء الله، بارك الله فيك. خير. ده سورة اليوم.
2: وواقع
1: واقيع.
2: ها
1: واقيع الا لو
2: الله تقل.
1: സൂറത്തിന്റെ പേരെന്താ? ഇൻസാന്. അപ്പോ രണ്ട് ജ്യൂസ്, 29 30 അല്ലേ ജ്യൂസ്? അപ്പൊ ഇങ്ങനെ വാക്ക് ഏതെങ്കിലും ഉൾപ്പെടുന്നു, ഞാൻ കുറെ ആലോചിച്ചു. ഏതായാലും ഖൈർ, മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്ക്. ഏതായാലും ഒന്നാമത്തെ ഉത്തരം നൽകി. ഇൻഷാല്ലാ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാലേ. റെഡിയാണോ? അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ

0: طارا.
1: وقد خلقكم أطوارا، ألم تروا كيف خلق الله سبع سماوات طباقا، وجعل القمر فيهن نورا وجعل الشمس سراجا.
0: ما شاء الله، بارك الله فيك، زادك الله علم خير. العلوم انت بيدورني
1: عبد المحسن،
0: عبد المحسن. ഓക്കെ അബ്ദുൽ മുഹസിന് ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകാനുള്ളത് അല്ലേ. മുഹസിനെ ഈ ഒമ്പത് ജ്യൂസ് മുറാജ ചെയ്യലുണ്ടോ? ചെയ്യലുണ്ട്, അപ്പം ചെയ്യണം ഇൻഷാല്ലാ. ഹാഫിളാവണം ഇൻഷാല്ലാ. അള്ളാഹു പഠിക്കാം അല്ലേ. ഏതായാലും അള്ളാഹു അതിൻ്റെ തോഫിക്ക് ഹാഫിള്ള വല്ല തോഫിക്ക് നൽകട്ടെ. ആ ഓക്കെ, ഖൈർ, ബറക്കല്ലാ ഫീക്ക് ഇൻഷാല്ലാ. ഏതായാലും നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യന് ചോദിക്കാം അല്ലേ ഇൻഷാല്ലാ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وغدوا على حرد قادرين،
1: فلما رأوها
0: ولما نروا
1: فلما رأوها

0: هم حافظين. فاليوم الذين أجرم.
1: ഏതായാലും ഉത്തരം നൽകിയിട്ടുണ്ട്, മാഷല്ല. ഒന്നുകൂടിയും ഒതകയോ, ഫലമ്മാ റഔഹ ഖാലു ഇന്നാ ലദാലൂൻ. ബാക്കി
0: فلما رأوها قالوا إنا لضالون وما أرسلوا عليهم
1: കഴിഞ്ഞിട്ട് فَلَمَّا رَأَوْهَا قَالُوا إِنَّا لَضَالُّونَ.
0: والنحل محرومون. قال أوسطهم ألم أقل لكم لولا تسبحون. قالوا سبحان ربنا إنا كنا ظالمين.
1: മാ ഷാ ഖൈർ, ബാറക്കല്ലാ ഫീക്ക്. ഇതെല്ലാം ഉഷാറായിട്ടുണ്ട്, അപ്പോൾ ഹാഫിളാവണം. പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം, കൂട്ടുകാരൊക്കെ പറയണം, ഇങ്ങനെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ വിന്നറായി എന്നൊക്കെ പറയണം, എല്ലാവരും മത്സരിക്കാൻ പറയണം. ഇൻഷാല്ലാ ഇൻഷാല്ലാ ഖൈർ, ബാറക്കല്ലാ ഫീക്ക്, സാദക്കല്ലാ ഇൽമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ഇപ്പോൾ വിളിച്ച അബ്ദുൽ മുഹ്സിന് വളരെ ഉഷാറായിട്ടാണ് മത്സരിച്ചത്, വിന്നറായി മാറിയിരിക്കുകയാണ് അബ്ദുൽ മുഹ്സിൻ. 9 ജ്യൂസ് പഠിച്ചു, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പഠിച്ച് കംപ്ലീറ്റ് ആക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ. ഇതുപോലെ നമ്മൾ മക്കളെയും ഖുർആൻ പഠിപ്പിക്കുക നമ്മൾ ശ്രമിക്കണം. ഏതായാലും ഇൻഷാല്ലാ അടുത്ത കോളിലേക്ക് പോകാം. ആരാണ് വിളിക്കുന്നത് എന്ന് നോക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നുമാ മെഹറിൻ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എടത്തനാട്ടുകരയിലാണ് അല്ലേ. എത്രാം ക്ലാസ്സിലാണ് നുമാ മെഹറിൻ പഠിക്കുന്നത്?
2: 3ാം ക്ലാസ്സിലോ?
1: 1ാം ക്ലാസ്സിലാണ് നുമാ മെഹറിൻ പഠിക്കുന്നത് അല്ലേ. മാഷാല്ലാ, അപ്പോൾ 1ാം ക്ലാസ്സുകാരി ഖുർആൻ ടെലിവിഷനിൽ മത്സരിക്കാൻ വന്നതാണ് അല്ലേ. മാഷാല്ലാ, ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഠിച്ചുക്കണു അല്ലേ. ഇൻഷാല്ലാ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. وقال الإنسان ما لها وقال الإنسان ما لها സൂറത്തിലാണെന്നറിയോ? അത് അറിയില്ല അല്ലേ. സൂറത്തു സൽസല. ഓക്കേ, ഇൻഷാല്ലാ നമുക്ക് ഏതായാലും ഖൈർ. 1ാമത്തെ ക്വസ്റ്റ്യനിൽ ഉത്തരം നൽകി അല്ലേ. ഇൻഷാല്ലാ അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലേ. ഇതിൻ്റെ മുന്നേ പി എസ് റേഡിയോയിൽ വിന്നർ ആയിട്ടുണ്ടോ? എത്ര വട്ടം? കൊറേ വട്ടം വിളിച്ചിട്ടുണ്ട്, ഒക്കെ വിന്നർ ആയിട്ടുണ്ടാവൂലേ. കൊറച്ച് വിജയായി.
2: മൂന്നെണ്ണത്തില്
1: പോയി, ബാക്കിയൊക്കെ കിട്ടുകയും ചെയ്തു.
2: പന്ത്രണ്ടെണ്ണത്തിന് വിളിച്ചു,
1: മൂന്നെണ്ണം പോയി. ആ മാഷാല്ലാ, അപ്പോ ഒരുപാട് ശ്രമിക്കാറുണ്ട് അല്ലേ. മാഷാല്ലാ ഖൈർ, അപ്പോൾ ഹാഫിളത്തായി മാറണം നുമാ മെഹറിൻ.
2: ഇൻഷാല്ലാ
1: ഇൻഷാല്ലാ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലേ. أعوذ بالله من الشيطان الرجيم ثم رددناه أسفل سافلين.

0: ممنون.
1: فلهم أجر غير ممنون. ما شاء الله بارك الله فيك. خير إذا لهم مشاريع. ده سورة الأريو. സൂറത്തു ഒരു പഴത്തിന്റെ പേരാണ്. അറിയോ? ആ സൂറത്തുൽ തീൻ. സൂറത്തുൽ തീൻ അത്തീൻ അല്ലേ? അത്തിമഴ, അത്തിപ്പഴം, അത്തിപ്പഴം അല്ലേ? ഓക്കെ. അപ്പോൾ നുമാ മെഹറിൻ രണ്ട് ക്വസ്റ്റ്യൻസിന് ഉത്തരം നൽകി വിന്നറാവാൻ കാത്തിരിക്കുകയാണ് അല്ലേ? ഇൻഷാല്ലാ നമുക്ക് വിന്നറാവോ നോക്കുക. ഇൻഷാല്ലാ. അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. إن مع العسر يسرا. إن مع العسر يسرا. അത് അതിന് മുന്നത്തെ ആയത്താണ്. അറിയോ? ഹലോ, ഫൈദ ഫറ. ഉത്തരം അറിയോ? കുറച്ച് പറഞ്ഞു. ആ പറഞ്ഞത് ശരിയാണ്. ഫഇദ ഫറഗ്, അത് വരെ ശരിയാണ്. അറിയോ? എങ്ങനെ അധികം ഒന്ന് നോക്കുക. ഫൈദ ആരെയും പറഞ്ഞു തരുന്നുണ്ടോ? പറഞ്ഞുതരാൻ പറ്റൂല കേട്ടോ. ഇന്നമാ അൽഉസ്രി യുസ്രാ ഫഇദാ ഫറഗ്ത. അറിയില്ല അല്ലേ? ഏതായാലും ശ്രമിച്ചല്ലോ. ഖൈർ, ഉഷാറാണ്. ഏതായാലും ഇൻഷാല്ലാ അടുത്തൊരു ഇതിൽ മത്സരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആക്കണം കേട്ടോ പഠിക്കണത്. വാക്ക് പറയാൻ കിട്ടായിട്ട ഫൈദ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഏതായാലും ഇൻഷാല്ലാ രണ്ടെണ്ണത്തിനും ഉത്തരം പറഞ്ഞു. മൂന്നാമത്തത് ചെറിയ ഇതിൽ തെറ്റിപ്പോയി. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് അടുത്തതിന് ഉഷാറാക്കണം. അൽഹംദുലില്ലാ. ഏതായാലും ഒരുപാട് വിന്നറായതല്ലേ? ഏതായാലും വിന്നറായി. ഇടക്കിടക്ക് തോൽവി ഉണ്ടാവും. അപ്പോൾ തോൽവിയൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട. അതൊക്കെ വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് കരുതുക. അടുത്തതിന് വിജയിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇൻഷാല്ലാ ഇൻഷാല്ലാ. ബാറക്കല്ലാ ഫീക്, സാദക്കല്ലാ ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നുമാ മെഹറിയാണ് നമ്മോട് സംസാരിച്ചിരുന്നത്. ചോദിച്ചപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഉത്തരം പറഞ്ഞു. മൂന്നാമത്തതിന് ചെറിയ ഇതിൽ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. കുറച്ചൊക്കെ കിട്ടി, പക്ഷെ പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അടുത്തിന് വിന്നറാകാം, ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. ഖൈർ, ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലായിട്ട് നമ്മളെ മക്കളെ ഇങ്ങനത്തെ ഖുർആൻ ടെലിക്യൂസിലൊക്കെ പങ്കെടുപ്പിക്കാൻ ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ, നമ്മുടെ മക്കളെ ഉന്നത നിലയിൽ എത്തിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുമുല്ലാഹു ഖൈറാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസാണ്. ഇന്ന് ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സജ്ജാദ് കോട്ടക്കൽ, അബ്ദുൽ മുഹസിൻ, നുമാ മെഹറിൻ എടത്തനാട്ടുകര. മോഡറേറ്ററായി കൊണ്ട് സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് അമീൻ അഹമ്മദ് മംഗള.
3: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 7 സൂറ അഅ്റാഫ് 117 മുതൽ 136 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان.

നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ 49 ഹുജറാത്ത് 12 മുതൽ 18 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ.

പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് അത്തഹസീൻ എന്ന ഈ പ്രോഗ്രാമിൽ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ

0: 145-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ 144-ാമത്തെ ആയത്ത്, സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്താണ് എടുത്തത്. ഇൻഷാല്ലാ ഇന്ന് പഠിക്കുന്നത് 145-ാമത്തെ ആയത്ത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ പാലിക്കണം. അബദ്ധങ്ങളില്ലാതെ അർത്ഥമാറ്റം വരാത്ത രൂപത്തിൽ കൃത്യമായ പാരായണമായിരിക്കണം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും അക്ഷരങ്ങളുടെ ഉച്ചാരണം, ഓരോ അക്ഷരങ്ങൾക്കുള്ള സിഫത്തുകൾ, ഇതിലൊക്കെ മാറ്റം വരുമ്പോൾ പലപ്പോഴും അർത്ഥമാറ്റം സംഭവിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ ശ്രദ്ധിക്കണം. ബാറക അള്ളാഹു ഫീക്കും. ഇൻഷാ അള്ളാ 145-ാമത്തെ ആയത്ത്.

0: قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലഇൻ അതൈത, ഇവിടെ ഓതിപ്പോകുന്ന സമയത്ത് വലഇൻ അതൈത എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. വലഇൻ അതൈത അല്ല, വലഇൻ എ സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. നൂനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. അതുപോലെ തന്നെ വലഇ ഹംസയുണ്ട് അവിടെ, വലഇൻ വലഇൻ എന്നല്ല, യ ആയി പോകുന്നതും ശ്രദ്ധിക്കുക. വലഇൻ അതൈതല്ല, വലഇൻ അതൈതല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ ബികുല്ലി ആയത്തിൻ ബികുല്ലി ആയത്തിൻ തൻവീനു ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആയത്തിൻ തബിഉ ആയത്തിൻ മാ തബിഉ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഐനിൻ്റെ മഖ്റജ് മാ തബിഉ തബിഉ അല്ല തബിഉ ഖിബ്ലതക ഖാഫ് ഖാഫ് ഉച്ചരിക്കുന്ന സമയത്ത് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖിബ് ബാ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. ഖിബ്ലതക് അവിടെ നിർത്തുന്ന സമയത്ത് ഖിബ്ലതക് കാ കീ കു എക് ഈ ഒരു ശബ്ദം ഖിബ്ലതക് ഇങ്ങനെ വരണം. വമാ അൻത വമാ അൻത, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അതുപോലെ തന്നെ അൻത നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന സാക്കിന നൂന് ശേഷം ത വരുമ്പോൾ അവ്യക്തമാക്കി മണിക്കണം. ബിതാബിഇൻ ബിതാബിഇൻ ഇവിടെ ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ തന്നെ ബിതാബിഇൻ ഖിബ്ലതഹും തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന, തൻവീന് ശേഷം ഖാഫ് വരുമ്പോൾ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലാകുവാൻ ശ്രദ്ധിക്കണം. ഖിബ്ലതഹും ഖാഫ് ബാ എല്ലാം ശ്രദ്ധിക്കുക. ഉച്ചാരണം ഖാഫിൻ്റെ ബാഇന് ഖൽഖല ചെയ്യണം. ഇതെല്ലാം പാലിച്ചുകൊണ്ടോ ആയിരിക്കണം ഓതേണ്ടത്. ഖിബ്ലതഹും വമാ ബഅദുഹും വമാ ബഅദുഹും ബഅദുഹും ഐൻ ദാദ് വമാ ബഅദു ദാദി ദു അദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ഇസ്തിഇലാന്റെ അക്ഷരമാണ് ദാദ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ബഅദുഹും ബഅദുഹും ബിതാബിഇൻ സാക്കിന മീമിന് ശേഷം ബാ, ഇവിടെ ഇഖ്ഫാ ശഫവി എന്നാണ് പറയുക, അത് ചുണ്ടിലൂടെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമാ ബഅദുഹും വമാ ബഅദുഹും ബിതാബിഇൻ ബിതാബിഇൻ ഖിബ്ലത തൻവീന് ശേഷം ഖാഫ് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതിൻ്റെ കൂടെയുള്ള ഉന്നയും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. ബിതാബിഇൻ ഖിബ്ലത ബിതാബിഇൻ ഖിബ്ലത ബഅദ് ഖിബ് ഖിബ് ഖിബ്ലത ബഅദ് ബഅദ് വഖഫ് ചെയ്യുമ്പോൾ ദ ദി ദു അദ് ബഅദ് വലഇനി തബഅത വലഇനി നൂന് ഇവിടെ കെസർ കൊടുത്തുകൊണ്ട് ഓതണം. വലഇനി വലഇനി തബഅത വലഇനി തബഅത ഈ പ്രയോഗം വളരെയധികം ശ്രദ്ധിക്കണം. അഹ്വാഅഹും അഹ്വാഅഹും മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണുള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അഹ്വാഅഹും അഹ്വാഅഹും മീം ബഅദി സുക്കൂനുള്ള മീമിന് ശേഷം മീം ഇദ്ഗാമു തമാസിലൈൻ മീമിനടുത്ത മീമിലേക്ക് ദഹം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം നൂനിനെ മീമാക്കി മാറ്റി അഥവാ ഇഖ്ലാബ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഈ രണ്ട് ഗുണയും വേറെ വേറെ തന്നെയാണ്. അതിന് ശബ്ദവും ഇങ്ങനെ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മാ ജാഅക മിനൽ ഇൽം നിർത്തുമ്പോൾ മീമിന് സുക്കൂൻ നൽകി മിനൽ ഇൽം കൂട്ടി ഓതുമ്പോൾ മിനൽ ഇൽമി ഇന്നക ഇന്നക നൂൻ ശദ് മണിക്കണം. ഇദല്ല മിനൽ ളാലിമീൻ ഇദല്ല തൻവീനു ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന ഇദല്ല തൻവീന്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്. ഇദല്ല മിന ഇദല്ല മിന അളാലിമീൻ ളാലിമീൻ എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ഓതി പോകുന്നത്. അത് ശ്രദ്ധിക്കണം. വാ ഇദല്ല മിന വാ വാ ഇദല്ല മിന ഇദല്ല മിന ളാലിമീൻ ഇങ്ങനെയാണ് അവിടെ ഓതേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
0: وَلَئِنْ أَتَيْتَ الَّذِينَ أُوتُوا الْكِتَابَ بِكُلِّ آيَةٍ مَا تَبِعُوا قِبْلَتَكَ

0: قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറത്തുൽ ബഖറയിലെ 145-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഹറമൈൻ ലൈവ് എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുദ്ദാരിയാത്ത് 24 മുതൽ 60 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് ബദർ അൽ തുർക്കി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ദാരിയാത്ത് 24 മുതൽ 60 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷേഖ് ബദർ അൽ തുർക്കി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ് ഒപ്പം സൂറത്തുൽ നാസ് പാരായണം നിർവഹിക്കുന്നത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ് ഒപ്പം സൂറത്തുൽ നാസ് പാരായണം നിർവഹിച്ചത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ്, ഒപ്പം സൂറത്തുൻ നാസ് പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റേതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

ولقد صرفنا في هذا القرآن للناس من كل مثل

0: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു സുമർ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ കുഞ്ഞുകാരിയായ മുഹമ്മദ് ത്വഹ അൽ ജുനൈദിൻ്റെ ശബ്ദത്തിൽ കേൾക്കാം.

0: ജസാക്കും അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, സൂറത്തു സുമർ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് കുഞ്ഞുകാരിയായ മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോക പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ 1 മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇമ്രാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: أعوذ بالله من الشيطان الرجيم
2: يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على

0: يعلم غيب السماوات والأرض والله بصير بما تعملون.
1: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിലെ 6 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറൌദി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സൂറ സൂറത്തു മുസമ്മിൽ 20 ഭാഗം 1
3: വചനം 20. വാക്കർത്ഥം: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, യഅലമു, അറിയും, അറിയുന്നു, അന്നക തഖൂമു, നീ എഴുന്നേൽക്കുന്നു എന്ന്, നീ നമസ്കരിക്കുന്നു എന്ന്, അദന, അടുത്തത്, ഏതാണ്ട്, മിൻ ഫുലുസൈ, മൂന്നിൽ രണ്ടംശത്തോട്, അല്ലൈലി, രാത്രിയുടെ, വനിസ്ഫഹു, അതിൻ്റെ പകുതിയും, വസുലുസഹു, അതിൻ്റെ മൂന്നിലൊന്നും, വത്വാഇഫത്തുൻ, ഒരു വിഭാഗവും, കൂട്ടരും, മിനല്ലദീന, യാതൊരുവരിൽ നിന്ന്, മഅക, നിന്റെ കൂടെയുള്ള, വല്ലാഹു, അല്ലാഹു, അല്ലാഹു അത്രേ, യുഖദ്ദിറു, കണക്കാക്കുന്നു, നിർണയിക്കുന്നത്, അല്ലൈല വന്നഹാറ, രാവിനെയും പകലിനെയും, അലിമ, അവൻ അറിഞ്ഞിരിക്കുന്നു, അവനറിയാം, അല്ലൻ തുഹ്സൂഹു, നിങ്ങളതിനെ ക്ലിപ്തമാക്കുകയില്ലെന്ന്, തിട്ടപ്പെടുത്തുകയില്ലെന്ന്, സൂക്ഷ്മമായി അറിയുകയില്ലെന്ന്. ഫതാബ, ആകയാൽ അവൻ മടക്കം സ്വീകരിച്ചു, അലൈക്കും, നിങ്ങളുടെ പേരിൽ. ഫഖ്റഉ, ഇനി അതിനാൽ നിങ്ങൾ ഓതുവീൻ, പാരായണം ചെയ്യുവീൻ. മാ തയസ്സറ, സൗകര്യപ്പെട്ടത്, എളുപ്പമായത്, മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന്. അലിമ, അവൻ അറിയാം, അൻ സയകൂനു, ആയിത്തീരും, വഴിയേ ഉണ്ടാകും എന്ന്, മിങ്കും, നിങ്ങളിൽ നിന്ന്. മർള, രോഗികൾ, വആഹറൂന, വേറെ ചിലർ, മറ്റു ചിലർ, യദുരിബൂന, അവർ സഞ്ചരിക്കും, ഫിൽ അർളി, ഭൂമിയിൽ, യബ്തഗൂന, അന്വേഷിച്ചുകൊണ്ട്, തേടിക്കൊണ്ട്, മിം ഫളില്ലാഹി, അല്ലാഹുവിൻ്റെ ദയവിൽ നിന്ന്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്. വആഹറൂന, വേറെ ചിലർ, യുഖാതിലൂന, യുദ്ധവും ചെയ്യും, ഫീ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ. ഫഖ്റഉ, അതിനാൽ നിങ്ങൾ ഓതുവീൻ, മാ തയസ്സറ, സൗകര്യമായത്, മിൻഹു, അതിൽ നിന്ന്. വഅഖീമു, നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവീൻ. അസ്സലാത്ത, നമസ്കാരം. വആത്തു സക്കാത്ത, സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. വഅഖ്റിദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് കടം കൊടുക്കുകയും ചെയ്യുവീൻ. കർലൻ, കടം, ഒരു കടം. ഹസനൻ, നല്ലതായ. വമാ തുഖദ്ദിമു, നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുന്നത്, എന്തു മുന്തിച്ചാലും, ലി അൻഫുസിക്കും, നിങ്ങൾക്കു തന്നെ വേണ്ടി, മിൻ ഖൈരിൻ, നല്ലതായിട്ട്, ഉത്തമമായതിൽ നിന്ന്, വല്ല നന്മയും. തജിദൂഹു, നിങ്ങളത് കണ്ടെത്തും, നിങ്ങൾക്ക് കിട്ടും. ഇൻദല്ലാഹി, അല്ലാഹുവിങ്കൽ. ഹുവ, അത്, അത് തന്നെ. ഖൈറൻ, ഗുണമായിട്ട്, ഉത്തമമായ നിലയ്ക്ക്. വഅഅലമ, ഏറ്റം മഹത്തായതായും. അജ്റൻ, പ്രതിഫലം. വസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുവീൻ. അല്ലാഹ, അല്ലാഹുവോട്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, അർറഹീമുൻ, കരുണാനിധിയാണ്.

നിശ്ചയമായും നിന്റെ റബ്ബ് അറിയുന്നു. രാത്രിയുടെ ഏതാണ്ട് മൂന്നിൽ രണ്ടു ഭാഗവും പകുതിയും മൂന്നിലൊന്നും സമയം നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും എഴുന്നേറ്റ് നമസ്കരിച്ചു വരുന്നുണ്ടെന്ന്. അല്ലാഹുവത്രേ രാത്രിയെയും പകലിനെയും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് തിട്ടമായി ക്ലിപ്തപ്പെടുത്താവതല്ല എന്ന് അവനറിയാം. ആകയാൽ അവൻ നിങ്ങളുടെ പേരിൽ ഇളവു നൽകി മടക്കം സ്വീകരിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നമസ്കരിച്ചുകൊള്ളുവീൻ. അവനറിയാം നിങ്ങളിൽ രോഗികൾ ഉണ്ടായേക്കുന്നതാണെന്ന്. വേറെ ചിലർ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കുമെന്നും വേറെ ചിലർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുമെന്നും അവനറിയാം. അതിനാൽ നിങ്ങൾ അതിൽ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നമസ്കരിച്ചുകൊള്ളുക. നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അല്ലാഹുവിന് നല്ല കടം കൊടുക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വെക്കുന്നതായാൽ അത് കൂടുതൽ ഗുണകരമായതും വളരെ മഹത്തായ പ്രതിഫലമുള്ളതായും അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ അതിനെ കണ്ടെത്തുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുവീൻ. നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വചനം 20 വിശദീകരണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് തനിക്കു പറഞ്ഞു തരണമെന്ന് സഅദ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിച്ചു, താൻ ഈ സൂറത്ത് മുസമ്മിൽ ഓതാറില്ലേ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇല്ലാതെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നാൽ ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ അല്ലാഹു രാത്രി നമസ്കാരം നിർബന്ധമാക്കി. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു കൊല്ലത്തോളം അവരുടെ പാദങ്ങളിൽ നീര് കെട്ടുമാറ് നമസ്കാരം നിർവഹിച്ചു വന്നു. 12 ഈ സൂറത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു ആകാശത്ത് സൂക്ഷിച്ചു വച്ചു, അഥവാ അവതരിപ്പിച്ചില്ല. പിന്നീട് സൂറത്തിൻ്റെ അവസാനത്തിൽ ലഘൂകരണം അവതരിപ്പിച്ചു. അങ്ങനെ രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നതിന് ശേഷം അത് ഐസ്തിക കർമ്മം അഥവാ നാഫിലത്ത് ആയിത്തീർന്നു. അബൂദാവൂദ്, മുസ്ലിം, ദാരിമി, നസായി. ഒരു കൊല്ലക്കാലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും രാത്രി നമസ്കാരം നിർബന്ധകർമ്മമായി ആചരിച്ചു വന്നത് എന്നാണല്ലോ ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചിരിക്കുന്നത്. വേറെ ചില സ്വഹാബികളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകളിൽ കൂടുതൽ കൊല്ലങ്ങളോളം അത് നിർബന്ധമായിരുന്നുവെന്നും വന്നിരിക്കുന്നു. അതിനാൽ രാത്രി നമസ്കാരത്തിൻ്റെ നിർബന്ധ നിയമം എത്രകാലം നിലനിൽക്കുകയുണ്ടായെന്ന് തീർത്തു പറയുവാൻ നമുക്ക് പ്രയാസമുണ്ട്. സൂറത്തിൻ്റെ ആദ്യ ഭാഗം അവതരിച്ച കാലത്ത് ഒരുപക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ജനിച്ചിരുന്നുവോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിനറിയാം. ഏതായാലും ഈ ആയത്തിൽ നിന്ന് നമുക്ക് താഴെ കാണുന്ന സംഗതികൾ മനസ്സിലാക്കാവുന്നതാണ്. ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ ഈ സൂറത്തിലെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നതുപോലെ രാത്രി നമസ്കാരം മുസ്ലിങ്ങൾക്ക് നിർബന്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കുറേ കാലം ഒരു നിർബന്ധ കടമയെന്ന നിലയ്ക്ക് അത് ആചരിച്ചു വന്ന ശേഷമാണ് ഈ വചനം മുഖേന പ്രസ്തുത നിർബന്ധം ഇളവ് ചെയ്യപ്പെട്ടത്. ചിലപ്പോൾ രാത്രി ഏതാണ്ട് മൂന്നിൽ രണ്ടു ഭാഗവും ചിലപ്പോൾ പകുതിയും മറ്റു ചിലപ്പോൾ മൂന്നിൽ

0: കാലിൽ നീരുപോലും കെട്ടുമാറ് ആ കൃത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും തെറ്റാതെ അനുഷ്ഠിച്ചു വരുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ അവർക്കുള്ള താൽപ്പര്യവും അള്ളാഹു കണ്ടറിയുന്നുണ്ട്. രാപ്പകലുകളുടെ ഏറ്റക്കുറവുകളും ഓരോന്നിൻ്റെ കൃത്യ അളവുകളും അവയിൽ എന്തെല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്നുവെന്ന സൂക്ഷ്മ വിവരവും അള്ളാഹുവിങ്കലുണ്ട്. അവയുടെ നിയന്ത്രണം അവൻ്റെ പക്കലാണുള്ളത്. സൃഷ്ടികൾക്കതൊന്നും ശരിക്കറിഞ്ഞുകൂടാ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രസ്തുത നിർബന്ധത്തെ, വുജൂബിനെ നിങ്ങളുടെ പേരിൽ അവൻ മടക്കം സ്വീകരിച്ചിരിക്കുന്നു. ഫതാബ അലൈക്കും എന്ന വാക്യം മുഖേന അള്ളാഹു ഇളവ് ചെയ്തിരിക്കുകയാണ്. ഇനി മേലിൽ രാത്രി നമസ്കാരം അത്ര കർശനമായി ആചരിക്കേണ്ടതില്ല. ഓരോരുത്തൻ്റെയും കഴിവും സൗകര്യവുമനുസരിച്ച് അനുഷ്ഠിച്ചാൽ മതിയാകും എന്നത്രേ ഖുർആനിൽ നിന്നും സൗകര്യമായത്. ഓതിക്കൊള്ളുക അഥവാ ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്ന വാക്യത്തിൻ്റെ താൽപ്പര്യം.
1: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് നാം ശ്രവിച്ച സൂറത്ത് സൂറത്തു മുസമ്മിൽ 20 ഭാഗം 1.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. ഹിഫ്ലുൽ ഖുർആനിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സജദയിലെ 1-2 വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തു അഹ്സാബ് വരെ നമ്മൾ ഹൃദിസ്ഥമാക്കി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ ഇന്ന് മുതൽ നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, വളരെ എളുപ്പം പഠിക്കാൻ എളുപ്പമുള്ള ഒരധ്യായമാണ് സൂറത്തു സജദ. ഇൻഷാല്ലാ നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും സുബഹ് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഒരു സൂറ കൂടിയാണ് സൂറത്തു സജദ. നമുക്കറിയാം, ഇൻഷാല്ലാ ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് പഠിച്ച് നമ്മൾ ഓരോരുത്തരും ഇതുവരെ പഠിച്ച ഓരോ ഭാഗവും നന്നായി റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാരായണം

ഇവിടെ അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഹറൂഫുൽ മുഖത്തആത്തിൽപ്പെട്ട, അതായത് മദ്ദുൽ ലാസിം ഹർഫി മുസക്കൽ എന്നൊക്കെ പറയുന്ന നിയമമാണ് അവിടെ. നമ്മൾ ആ ലാമിനുള്ള മദ്ദും മീമിനുള്ള മദ്ദും ആറ് ഹർക്കത്ത് വീതം നിർബന്ധമായും നീട്ടി പാരായണം ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ മദ്ദുൽ ലാസിം ഹർഫി മുസക്കൽ, അതായത് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളാണ്, അതായത് പല സൂറത്തുകളുടെയും തുടക്കത്തിൽ കാണാവുന്നതാണല്ലോ ഇങ്ങനെ കേവലാക്ഷരം. അതുകൊണ്ട് ഹറൂഫുൽ മുഖത്താത്തി എന്നാണ് പറയുക. ഒന്നുകൂടി നോക്കൂ, അലി

0: ഇൻഷാല്ലാ സൂറത്തു സജദയിലെ 1-2 ആയത്തുകൾ, വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള 2 ആയത്തുകളാണ് നമ്മൾ ഹൃദിസ്ഥമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ. ആ തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് തുടക്കം മുതൽ ഇതിൻ്റെ അവസാനം വരെ പഠിച്ച് മുന്നോട്ട് പോകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു സജദയിലെ 1-2 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച 1000 പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജിൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 548 നിന്നും പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് സാഅദ് അൽ ഗോമിദി നമുക്കൊപ്പം ചേരുന്നു.

0: ഇൻഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസ്റാഫിലെ പേജ് നമ്പർ 548-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയായിരുന്നു അഷ്ഷൈഖ് സാഅദ് അൽ ഗാമിദി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ശ്രോതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 142-143 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാറുള്ള അബദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 144-ാമത്തെ ആയത്ത്.

0: الحرام وحيث ما كنتم فولوا وجوهكم شطرة وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون قد نرى تقلب قد പറയണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഖദ് ദാലിനെ ഖൽഖല ചെയ്യണം. ഖാഫിൻ്റെ മുഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഉച്ചാരണം ശ്രദ്ധിക്കണം. ഖദ് ഖദ് നറാ തഖല്ലുബ തഖല്ലുബ വജ്ഹിക ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ഇവിടെ മദ് മുത്തസിൽ ഫിസ്സമാ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ, അതുകൊണ്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്.
1: ഫലനുവല്ലിയന്നക ഫലനുവല്ലിയന്നക,
0: ഈ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫലനുവല്ലിയന്നക നൂൻ ശദ് മണിക്കണം. ഖിബ്ലതൻ ഖിബ് ഖാഫ് ബാ ഖിബ് قبلتا ترضاها قبلتا تنوين ششم تاء تنوينين عبكتما كمان اكرام قبلتا تر ترضاها ضاد اندو چارنم شرده اكرام ناو اندو ايدن جلوم اورو سيد اناپلو گلوڑ چهرن نلکن روبت تلائر اكرام اپول ترضاها ترضاها فولي وجهك ഫവല്ലി വജ്ഹക, ഇവിടെ ഫവല്ലി വജ്ഹക എന്ന് നീട്ടിപ്പോവരുത്, പാരായണത്തിൽ ശ്രദ്ധിക്കണം. ഫവല്ലി വജ്ഹക അല്ല, ഫവല്ലി വജ്ഹക. വജ് ജീമിനെ ഖൽഖല ചെയ്യണം. വജ്ഹക ശത്റ ശത്റൽ ത, ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഷത്ത് ഇത്തുബാഖ് എന്ന് ആ ഒരു സിഫത്ത് പ്രത്യേകം കൊണ്ടുവരണം. ഷത്റ شطر المسجد شطر المسجد الحرام ح ح തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എന്നിന്റെ മഖ്റജ്. ഹറാം മസ്ജിദിൽ ഹറാം. വഹൈസുമാ കുൻതും വഹൈസു വഹൈസു അല്ല വഹൈസു ഹ ഫ ഈ രണ്ട് അക്ഷരവും ഉച്ചാരണം ശ്രദ്ധിക്കണം. വഹൈസു ഫ ഫി സു ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം അല്പം പുറത്തായിരിക്കണം, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ നേരിയ തോതിൽ. വഹൈസു മാ കുൻതും ഇഖ്വാം ബിഹുന്ന, കുൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മാ കുൻതും ഫവല്ലു, സാക്കിന മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. കുൻതും ഫവല്ലു ഫവല്ലു വുജൂഹക്കും വുജൂഹക്കും ഷത്റ ഷത്റ ത, നേരത്തെ പറഞ്ഞതുപോലെ ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഷത്റ വ ഇന്നല്ലദീന വ ഇന്ന നൂൻ ശബ്ദം മണിക്കണം. അല്ലദീന അല്ലസീന അല്ല അല്ലദീന. വ ഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന ലയ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ലയഅലമൂന എന്നല്ല ഓതേണ്ടത്, ലയഅലമൂന أنه الحق أنه ها തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ടപ്പുറത്ത് അൽ ഹഖ് ഹ തൊണ്ടയുടെ മധ്യഭാഗം. أنه الحق من رب من ربهم ساكن النون ശേഷം റ ഇദ്ഗാം ബില ഗുന നൂനിനെ റയിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം. മിർ റബ്ബിഹിം മിർ റബ്ബിഹിം മിർ റബ്ബിഹിം. വമല്ലാഹു ബിഗാഫിലിൻ ബിഗാഫിലിൻ, ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഗാഫിലിൻ എന്നോ അല്ലെങ്കിൽ ബിഗാഫിലിൻ ബിഗാ ഈ രൂപത്തിലൊന്നും ശബ്ദം വരരുത്. ബിഗാ ഗ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് ഖൈന്. ബിഗാ വമല്ലാഹു ബിഗാഫിലിൻ ബിഗാഫിലിൻ അമ്മ ബിഗാഫിലിൻ തൻവീൻ ശേഷം ഐൻ ഇസ്ഹാർ ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ, ഇങ്ങനെ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. അമ്മ അമ്മ ഐന് തൊണ്ടയുടെ മധ്യഭാഗം, അമ്മ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. യഅമലൂൻ യഅമലൂൻ ഐൻ, യഅമലൂൻ അല്ല യഅമലൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദ്. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ യഅമലൂൻ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം നൂനിൽ ഫതഹാണ്, പക്ഷേ നമ്മൾ നിർത്തുമ്പോൾ സുക്കൂൻ വരുന്നു. അപ്പോൾ താൽക്കാലിക സുക്കൂൻ, വഖഫ് ചെയ്യുന്നതിനാലുള്ള സുക്കൂൻ, അതാണ് ആരിദുൽ സുക്കൂൻ. ഇങ്ങനെ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ വരുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, അതാണ് മദ്ദ് ആരിദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: Peace Radio. Tune to reality.
4: അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ. നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 185 മുതൽ 187 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറ അൽ മുർസലാത്ത് മുതൽ സൂറ അന്നാസ് വരെ പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സൂറത്തു ഫാത്തിഹ നിർബന്ധമാണെന്നുള്ളതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാകുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: ലാ സ്വലാത്ത ലിമൻ ലാ യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. മുത്തഫഖുൻ അലൈഹി. ഫാത്തിഹത്തുൽ കിതാബിനെ, വേദഗ്രന്ഥത്തിലെ പ്രാരംഭ അധ്യായത്തെ ഓതാത്തവന് നമസ്കാരമില്ല. ബുഖാരി മുസ്ലിം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പുറമേ വേറെയും സൂറത്തുകൾ നമസ്കാരത്തിൽ ഓതുക തിരുമേനിയുടെ പതിവായിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതും പൊതുവിൽ അറിയപ്പെട്ടതാണ്. രാത്രി നമസ്കാരത്തെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം നമസ്കാരത്തെ നിലനിർത്തണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും, അഥവാ അഖീമുസ്സലാത്ത വആതുസ്സക്കാത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളെയും നിർബന്ധ ധർമ്മത്തെയും ഉദ്ദേശിച്ചാകുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാവുയാത്രയും വാനയാത്രയും, അഥവാ ഇസ്റാഉം മിഅ്റാജും ഉണ്ടായ രാത്രിയിലാണ് അഞ്ചു നേരത്തെ നമസ്കാരം നിയമിക്കപ്പെട്ടത്. ഇത് തിരുമേനി മക്കയിൽ താമസിച്ചിരുന്ന കാലത്താണ്. എന്നാൽ സക്കാത്താകട്ടെ മദീനയിൽ വച്ചാണ് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സക്കാത്ത് കൊടുക്കുവാൻ കൽപ്പിച്ചതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, ചെറിയ പെരുന്നാൾ ദിവസം നൽകേണ്ടുന്ന ഫിത്ർ സക്കാത്താണ് ഇവിടെ ഉദ്ദേശ്യം. രണ്ട്, നിലവിലുള്ള സക്കാത്ത് നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് മറ്റു ചിലതരം ധർമ്മങ്ങൾ നിർബന്ധമുണ്ടായിരുന്നു, അതാണ് ഉദ്ദേശ്യം. മൂന്ന്, സക്കാത്തിൻ്റെ നിർബന്ധം മക്കയിൽ വച്ചു തന്നെ
1: അവതരിച്ചിരുന്നു.
0: പക്ഷേ അതിൻ്റെ വിശദ സ്വഭാവം മദീനയിൽ വച്ചാണ് നിയമമാക്കപ്പെട്ടത്. നാല്, നിലവിലുള്ള സക്കാത്ത് തന്നെയാണ് ഉദ്ദേശ്യം. ഈ ആയത്തിൻ്റെ അവതരണം ഉണ്ടായത് മക്കയിൽ വച്ചല്ല, മദീനയിൽ വച്ചാണെന്ന അഭിപ്രായത്തെ ആസ്പദമാക്കിയാണ് ഇപ്പറഞ്ഞത്. ഒരു പക്ഷേ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന സക്കാത്തിനെപ്പറ്റി നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ചതായിരിക്കുവാനും സാധ്യതയുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും നിർബന്ധമായ നമസ്കാരത്തെയും നിർബന്ധമായ സക്കാത്തിനെയും കുറിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. കാരണം തുടർന്നുള്ള വാക്യത്തിൽ അല്ലാഹുവിന് നല്ലതായ കടം കൊടുക്കുകയും ചെയ്യുവീൻ, വഅഖ്റിദുല്ലാഹ ഖർദൻ ഹസന എന്നു പറഞ്ഞുവല്ലോ. ഇത് ഏതെങ്കിലും ഒരു നിശ്ചിത നിർബന്ധത്തെ ഉദ്ദേശിച്ചാവാൻ തരമില്ല, ഐസ്തികമായ ദാനധർമ്മങ്ങളെ ഉദ്ദേശിച്ചാകുവാനാണ് സാധ്യത. വഅഖ്റിദുല്ലാഹ, അല്ലാഹുവിന് കടം കൊടുക്കുക എന്ന പ്രയോഗത്തെപ്പറ്റി സൂറത്തു ഹദീദിൻ്റെ 11-ാം വചനത്തിലും സൂറത്തു തഗാബുൻ 17-ാം വചനത്തിലും വിവരിച്ചത് ഓർക്കുക. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വച്ചാൽ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഉത്തമമായും വമ്പിച്ച പ്രതിഫലമുള്ളതായും നിങ്ങൾക്ക് കണ്ടെത്താം. വമാ തുഖദ്ദിമു ലി അൻഫുസിക്കും എന്ന വാക്യം നമസ്കാരം, ധർമ്മം തുടങ്ങിയ എല്ലാവിധ പുണ്യകർമ്മങ്ങളെയും കുറിച്ചുള്ള പ്രോത്സാഹനമാകുന്നു. കേവലം ചെറുതെന്നോ നിസ്സാരമെന്നോ കരുതി ഏതൊരു സൽക്കാര്യത്തെയും അവഗണിക്കരുതെന്നും ഏതൊരു സൽക്കർമ്മവും അല്ലാഹു പാഴാക്കുകയില്ലെന്നും ഓരോന്നിനും പ്രതീക്ഷയിൽ കവിഞ്ഞ പ്രതിഫലം അവൻ നൽകുമെന്നും അല്ലാഹു അറിയിക്കുന്നു. നിർബന്ധ കടമകൾ കൊണ്ട് മതിയാക്കാതെ ഐച്ഛികമായ സൽക്കർമ്മങ്ങൾ കഴിവതും ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കുന്നത് ആവശ്യമാണ് എന്നുള്ള ഒരു ഉപദേശവും അതിലടങ്ങുന്നു. അവസാനമായി, എല്ലാവരും പാപമോചനം തേടിക്കൊണ്ടിരിക്കണമെന്ന് അല്ലാഹു ഉപദേശിക്കുന്നു. സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പാപമോചനം തേടലിനുള്ള, അഥവാ ഇസ്തിഗ്ഫാറിനുള്ള പ്രത്യേക സ്ഥാനം ഇതിൽ നിന്നു മനസ്സിലാക്കാം. മനുഷ്യൻ എത്ര തന്നെ പരിശുദ്ധനും സൽക്കർമ്മിയുമായിക്കൊള്ളട്ടെ, അവൻ്റെ പക്കൽ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടായിരിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നു: ആദമിൻ്റെ മക്കളെല്ലാം അബദ്ധം പിണയുന്നവരാണ്.

0: അബദ്ധം പിണയുന്നവരിൽ വച്ച് ഉത്തമന്മാർ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാകുന്നു. തിർമുദി ഇബ്നു മാജ. ആ നിലയ്ക്ക് താൻ ഒരു പാപം ചെയ്തതായി തോന്നാത്തവൻ പോലും അള്ളാഹുവിനോട് പാപമോചനം തേടാതിരിക്കുവാൻ നിവർത്തിയില്ല. മനുഷ്യരിൽ വച്ച് ഏറ്റവും ഉത്കൃഷ്ടനും പാപരഹിതനുമായ ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. തിരുമേനി പോലും ദിനം പ്രതി 70ഓ 100ഓ പ്രാവശ്യം പാപമോചനം തേടിയിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാണ്. പാപമോചനം തേടുന്നത് നിമിത്തം പാപങ്ങൾ പൊറുത്തുകിട്ടുന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും അത് കാരണമാണെന്നുകൂടി ഉണർത്തിക്കൊണ്ടാണ് അള്ളാഹു അദ്ധ്യായം സമാപിപ്പിക്കുന്നത്. അതെ, ഇന്നല്ലാഹ ഗഫൂറു റഹീം. നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. റബ്ബന ഗഫിർ ലന വർഹംന വലിവാലിദൈന വലിദുര്രിയ്യത്തിന വലിൽമുഅ്മിനീന വലിൽമുഅ്മിനാത്തി. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്ന വൽ ഫളൽ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. സൂറത്ത് മുസമ്മിലിലെ 20-ാമത്തെ വചനമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ വിശദീകരിച്ചു നൽകിയത്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ 72 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് മുഹമ്മദ് അൽ ലുഹൈദാൻ.
1: വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണമാണ് ഹറമൈൻ ലൈവ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഷൂറ 160 മുതൽ 227 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ശൂറ 160 മുതൽ 227 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അബസ പാരായണം നിർവഹിക്കുന്നത് അഷേഖ് യാസർ അൽ ദുസരി.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അബസ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യാസിർ അൽ ജോസരി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ പാരായണം പരിശീലിപ്പിക്കുന്ന പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം ഇന്ന് സൂറത്തുൽ ബഖറ 161 മുതൽ 164 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തുൽ ബഖറയിലെ 161 മുതൽ 164 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. പാരായണം നിർവഹിച്ചത് അഷേ ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സ്വാഫാത്ത് 142 വചനത്തിന്റെ 2 ഭാഗമാണ് നാം പഠിക്കുന്നത്. ഒപ്പം 145 വചനത്തിന്റെ ആദ്യ ഭാഗവും ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: والصلاة والسلام على رسول الله. أعوذ بالله من الشيطان الرجيم. فالتقمه الحوت وهو مليم. فلولا أنه كان من المسبحين. للبث في بطنه إلى يوم يبعثون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 142 വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അള്ളാഹുവിൻ്റെ ആ പദപ്രയോഗം ഫൽ തഖമഹു, അദ്ദേഹത്തെ വിഴുങ്ങി, അൽ ഹൂത്തു, ആ മത്സ്യം, വഹുവ മുലീം, അദ്ദേഹം ആക്ഷേപ വിധേയനായിരിക്കെ. ഇവിടെ ഇൽ തഖമഹുൽ ഹൂത്തു ഇൽതിഖാമൻ വലം യംദഹു, അത് ചവച്ചരച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ വിഴുങ്ങിയത്. ലിഅന്നഹു ലൗ മദഅഹു ലതകസ്സർ, അതങ്ങനെ ചവച്ചരച്ചിരുന്നെങ്കിൽ അദ്ദേഹം പൊട്ടിപ്പോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേശികൾ, എല്ലുകൾ. വഹലക, അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുമായിരുന്നു. ലാക്കിന്നല്ലാഹ തആല സഖറ ലഹു ഹാദൽ ഹൂത, എന്നാൽ ആ മത്സ്യത്തെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു, വിധേയമാക്കി കൊടുത്തു. ഫൽ തഖമഹു ഇൽതിഖാമൻ വബ്തലഅഹു ഹത്താ വസല ഇലാ മഖരി ബത്നി, തീർത്തും സുരക്ഷിതനായ രൂപത്തിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം എത്തുകയാണ് ചെയ്തത. ദൂന അൻ യുസീബഹു അദാ, ഒരു പ്രയാസവും അല്ലെങ്കിൽ ഒരു ഉപദ്രവവും ഏൽക്കാത്ത രൂപത്തിൽ. വൽ മുലീം, ഇവിടെ മുലീം എന്ന പദം ഹുവല്ലദി ഫഅല മാ യുലാമു അലൈഹി വല്ലദി യുലാമു അലൈഹി അന്നഹു ഖറജ മിൻ ഖൗമിഹി, ആക്ഷേപവിധേയൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അദ്ദേഹം ആക്ഷേപവിധേയനായത് അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് തൻ്റെ ജനതയിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോയി, അവരെ വിട്ടുപോയി എന്നതാകുന്നു. വഖാനൽ വാജിബു അൻ യസ്ബിറ, അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയായിരുന്നു ക്ഷമ കൈക്കൊള്ളൽ. വലിഹാദ ഖാലല്ലാഹു ലിനബിയിഹി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് അള്ളാഹു തൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറഞ്ഞത്. സൂറത്തുൽ ഖലമിലെ 48 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, തൻ്റെ രക്ഷിതാവിൻ്റെ വിധിക്കു വേണ്ടി താങ്കൾ ക്ഷമിക്കുക. വലാ തെക്കുൻ കസ്വാഹിബിൽ ഹൂത്ത്, ആ മത്സ്യക്കാരൻ്റെ പോലെ താങ്കൾ ആവരുത്. ഇദ്നാദ വഹുവ മഖ്ദൂം, അദ്ദേഹം ദുഃഖ നിമഗ്നനായിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. ലൗലാ അതദാറകഹു നിഅമത്തുൻ മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, അഥവാ അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു വീണ്ടെടുത്തത് എന്നർത്ഥം. ലനുബിദ ബിൽ അറായി വഹുവ മസ്മൂം, ആക്ഷേപാർഹനായ രൂപത്തിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ എറിയപ്പെടുമായിരുന്നു. ഫജ്തബാഹു റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഫജഅലഹു മിനസ്സ്വാലിഹീൻ, സദ്വൃത്തരിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതാണ് സൂറത്തുൽ ഖലമിൽ അള്ളാഹു പരാമർശിച്ചത്. 143-ാമത്തെ വചനം,
2: ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ.
1: ഫലൗല, എന്നാൽ ഇല്ലായിരുന്നുവെങ്കിൽ, അന്നഹു കാന, അദ്ദേഹം ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആയിരുന്നു എന്നത് ഇല്ലായിരുന്നെങ്കിൽ, മിനൽ മുസബ്ബിഹീൻ, തസ്ബീഹ് നടത്തുന്നവരിൽപ്പെട്ട, എന്നാൽ അദ്ദേഹം തസ്ബീഹ് അഥവാ പ്രകീർത്തനം നടത്തുന്നവരിൽപ്പെട്ടവനല്ലായിരുന്നുവെങ്കിൽ,
2: ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ.
1: തൊട്ടടുത്ത വചനത്തിൽ അഥവാ 144-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു,
2: ലലബിസ,
1: അദ്ദേഹം താമസിക്കുക തന്നെ ചെയ്തിരുന്നു,
2: ഫീ ബത്നിഹി,
1: അതിൻ്റെ വയറ്റിൽ,
2: ഇലാ യൗമി,
1: ദിവസം വരെ,
2: യുബ്അസൂൻ,
1: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ.
2: ഖാല ബഅദു അഹ്ലുൽ ഇൽം, അൽ മുറാദു ബിത്തസ്ബീഹ് നിദാഉഹു ഫീ ബത്നിൽ ഹൂത്.
1: അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിനെക്കുറിച്ചാണെന്നാണ് ഒരു പക്ഷം മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നത്.
2: വദന്നൂനി ഇദ്ദഹബ മുഗാദിബൻ ഫദന്ന അല്ലൻ നഖദിറ അലൈഹി ഫനാ

അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സൂറത്ത് അംബിയായിൽ 87-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ. ആ മത്സ്യക്കാരനെ അഥവാ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും ഓർക്കുക, അദ്ദേഹം കുപിതനായിക്കൊണ്ട് പോയ സന്ദർഭം. ഫദന്ന അല്ലൻ നഖ്ദിർ അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ ഒട്ടും നാം ഞെരുക്കമുണ്ടാക്കുന്നതല്ലെന്ന് അദ്ദേഹം ധരിച്ചു. ഫനാദ ഫിദ്ദുലുമാത്ത്, ആ ഇരുട്ടുകളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു. അല്ലാ ഇലാഹ ഇല്ലാ അൻത്, അല്ലാഹുവേ നീയല്ലാതെ ഒരു ആരാധ്യനില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാകുന്നു. ഇന്നി കുന്തു മിനദ്-ളാലിമീൻ, തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന്. ഇത് ഈ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽ പെട്ട ആളല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞതെന്ന് ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു. ഫനഫഅഹു ഹാദ തസ്ബീഹ് വഹാദൽ ഇഅ്തിറാഫ് ബിദ്ദംബ്, ഈ തസ്ബീഹ് അദ്ദേഹത്തിന് ഫലം ചെയ്തു, തൻ്റെ തെറ്റ് എടുത്തു പറഞ്ഞതും അദ്ദേഹത്തിന് ഫലം ചെയ്തു. വൽ ഖതീഅ വ ളുൽമുൻ നഫ്സി ഫഅൻജാഹു അല്ലാഹു സുബ്ഹാനഹു വതആല മിനൽ ഹബ്സി ഫീ ബത്നിൽ ഹൂത്ത്, വലൗല ഹാദ തസ്ബീഹ് ലലബിസ ഫീ ബത്നിൽ ഹൂത്ത് ഇലാ യൗമിൽ ഖിയാമ. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ അകപ്പെടുമായിരുന്നു. ഹാദ റഇയുൻ, ഇതാണ് ഒരു അഭിപ്രായം. വർറഇയു സാനി വലഅല്ലഹു അൽ അർജഹ്, എന്നാൽ രണ്ടാമത്തൊരു അഭിപ്രായം ചില മുഫസ്സിറുകൾ പറയുന്നു അതാണ് കൂടുതൽ മുൻഗണന അർഹിക്കുന്ന അഭിപ്രായം. ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽ പെട്ട ആളല്ലായിരുന്നെങ്കിൽ, അതായത് അദ്ദാകിരീന അൽ ആബിദീന അൽ ഹാമിദീൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന, അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്ന ആളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ, ഖബ്ല ഹാദൽ ബലാ, ഈ പരീക്ഷണത്തിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ, വഖബ്ല ഹാദിഹിൽ മിഹ്ന ലൗലാ ദാലിക്, അദ്ദേഹം അകപ്പെട്ട ഈ പ്രയാസത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ തരത്തിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന, അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ ആകുമായിരുന്നു. ഫഷഫഅ അല്ലാഹു തആല, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഷഫാഅത്ത് സ്വീകരിച്ചു. ഫീ യൂനുസ വഖ്തൽ മിഹ്ന صالح عمله الذي قدمه في وقت الرخاء ومن هنا جاء الحديث. പ്രയാസ ഘട്ടത്തിൽ അദ്ദേഹത്തിന് താൻ മുമ്പ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഇബാദാത്തുകളും സ്വാലിഹായ പ്രവർത്തനങ്ങളും അതെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അല്ലാഹു അത് സ്വീകരിച്ചു. ഇവിടെയാണ് ഈ ഹദീസ്, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കുക. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, തഅറഫ് ഇലല്ലാ ഫിർ റഖാഇ യഅരിഫ്ക ഫിശ്ശിദ്ദ, നീ സുഭിക്ഷതയുടെ വേളയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ, അഥവാ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടും അവനെ ഓർത്തുകൊണ്ടും അവന് വഴിപ്പെട്ടുകൊണ്ടും ജീവിച്ചാൽ, യഅരിഫ്ക ഫിശ്ശിദ്ദ, പ്രതിസന്ധി ഘട്ടത്തിൽ അല്ല നിന്നെ മനസ്സിലാക്കും, അഥവാ അല്ലാഹുവിൻ്റെ പരിരക്ഷ നിനക്ക് ലഭിക്കും. ഈ വചനം വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ മാത്രം അല്ലാഹുവിനെ ഓർക്കുന്ന, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി സന്തോഷത്തിൻ്റെയും അതേപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെയും സുഖത്തിൻ്റെയും സന്ദർഭങ്ങളിൽ അല്ലാഹുവിനെ വിസ്മരിക്കാതെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ ലംഘിക്കാതെ ജീവിച്ചാൽ,
ഏതെങ്കിലും പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ തീർച്ചയായും അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പരിരക്ഷയും അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും ലഭിക്കുമെന്നത് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഫഇദാ കുന്ത ഫീ ഹാലത്തി നിഅമ വൽ മിൻഹതി മുസബ്ബിഹൻ മുഹല്ലിലൻ മുഖബ്ബിറൻ, നീ സന്തോഷത്തിൻ്റെ വേളകളിൽ അനുഗ്രഹത്തിൻ്റെ സന്ദർഭങ്ങളിൽ തസ്ബീഹ് നടത്തുന്ന തഹ്ലീൽ നടത്തുന്ന അഥവാ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുപോലെ തന്നെ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് തുടങ്ങിയ വചനങ്ങൾ പറയുന്ന ആളാണെങ്കിൽ ആബിദൻ ദാകിറൻ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്ന അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളാണെങ്കിൽ ഫഇന്നക ഇദബ്തുലീത

മായി നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. വനജ്ജാക മിമ്മാ വഖഅത ഫീഹി മിനദ്ദീഖ്, നീ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. വമിമ്മാ നസല ബിക മിനൽ ഹമ്മി വൽ ബലാഇ വൽ കർബി വൽ ഖത്ബ്, എന്തെല്ലാം തരത്തിൽ പരീക്ഷണമാകട്ടെ, മാനസിക പ്രയാസമാകട്ടെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകട്ടെ, അവിടെ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നിനക്ക് ലഭിക്കും. അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും, സന്തോഷത്തിൻ്റെ വേളയിലും ദുഃഖത്തിൻ്റെ വേളയിലും എല്ലായ്പ്പോഴും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടും അവന് നന്ദി കാണിച്ചുകൊണ്ടും ജീവിക്കാൻ തയ്യാറാവുക. സലഫുസ്സാലിഹീങ്ങളിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, മൻ അറാദ അൻ യഅരിഫഹുല്ലാഹു ഫിശ്ശിദ്ദ ഫൽ യഅരിഫില്ലാഹ ഫിർറഖാ, പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹു തന്നെ അറിയണം, തന്നെ മനസ്സിലാക്കണം, തന്നെ സഹായിക്കണം എന്നാരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ തനിക്ക് സുഭിക്ഷതയുള്ള സന്ദർഭങ്ങളിൽ, അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവിനെ അവൻ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കട്ടെ. ഫഇന്ന യൂനുസ് ലമ്മ വഖഅ ഫീ ബത്നിൽ ഹൂത് ഖാൽ, കാരണം അല്ലാഹുവിൻ്റെ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹം ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനദ്-ളാലിമീൻ, അല്ലാഹുവേ നീയല്ലാതെ ഒരു ആരാധ്യനില്ല, നീ പരിശുദ്ധനാകുന്നു, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ഫഖാല തആല ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഖിയാമത്ത് നാൾ വരെ അദ്ദേഹം അകപ്പെടുമായിരുന്നു. ലസ്വാറ ബത്നുൽ ഹൂത് ഖബ്റൻ ലഹു, ആ മത്സ്യത്തിൻ്റെ വയറ് അദ്ദേഹത്തിൻ്റെ ഖബർ ആകുമായിരുന്നു. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. വലാക്കിൻ ലിവുജൂദി തസ്ബീഹി സാബിഖി അൻജാഹുല്ലാഹു സുബ്ഹാനഹു വതആല, എന്നാൽ അദ്ദേഹം മുമ്പ് നടത്തിയ തസ്ബീഹുകൾ കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, ഫലൗല മാ തഖദ്ദമ ലഹു മിൻ കസ്റത്തിൽ ഇബാദ വൽ അമലു സാലിഹ്, അദ്ദേഹം മുമ്പ് ഇബാ നിർവഹിച്ച ധാരാളം ഇബാദാത്തുകളും അതേപോലെ തന്നെ സൽപ്രവർത്തനങ്ങളും കാരണമായി അതില്ലായിരുന്നെങ്കിൽ, ഖബ്ല വുഖൂഇഹി ഫീ ബത്നിൽ ഹൂതി വ തസ്ബീഹിഹി വഹുവ ഫീ ബത്നിൽ ഹൂതി ബിഖൗലിഹി, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ ആ കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളായിട്ടില്ലായിരുന്നെങ്കിൽ, അതേപോലെ തന്നെ അവിടെ വെച്ച് അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനദ്-ളാലിമീൻ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ലമകസ ഫീ ബത്നിൽ ഹൂതി വസാറ ലഹു ഖബ്റൻ ഇലാ യൗമിൽ ഖിയാമ, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ അദ്ദേഹം അകപ്പെടുമായിരുന്നു ഖിയാമത്ത് നാൾ വരെ. തുടർന്ന് 145-ാമത്തെ വചനം, ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം, ഫനബദ്നാഹു, എന്നിട്ട് നാം അദ്ദേഹത്തെ എറിഞ്ഞു ഇട്ടു, ബിൽ അറാഇ നഗ്നമായ ഒഴിഞ്ഞ സ്ഥലത്ത്, വഹുവ അദ്ദേഹം ആയിരിക്കെ, സഖീം അനാരോഗ്യൻ രോഗി ആയിരിക്കെ, ഫനബദ്നാഹു അന്നബ്ദു മഅനാഹു അത്വറുഹു വൽ ഇൽഖാഹു, നബ്ദ് എന്ന് പറഞ്ഞാൽ എറിയ, വൽ ഇൽഖാ ഇടുക, ഐ ത്വറഹ്നാഹു വ അൽഖൈനാഹു, നാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഇട്ടു അദ്ദേഹത്തെ എറിഞ്ഞു, ബിൽ അറാഇ അൽ ഖലാ അൽ വാസിഅ ഒഴിഞ്ഞ സ്ഥലം എന്നാണ് അറാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നഗ്നമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളോ തണലോ ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലം. വഹുവ മുത്ഇബുൻ കലീലുൻ അലീലുൻ മിനദ്-ളാലിമീൻ അല്ലദീ കാന ഫീഹി, അദ്ദേഹം ആയിരുന്ന
ആ

0: ഇടുങ്ങിയ കുടുസായ ആ മത്സ്യത്തിൻ്റെ വയറ്റിലെ അവസ്ഥ, അതാണ് അദ്ദേഹത്തെ അനാരോഗ്യവാനാക്കിയത്. അതാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്, വഹുവ സഖീം, അദ്ദേഹം അനാരോഗ്യനായിരിക്കെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ചാൽ, അള്ളാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും ജീവിച്ചാൽ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ നാഥൻ അത്തരം ആളുകൾക്ക് തുണയായിട്ടുണ്ടാകും എന്നതും ഈ സംഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് സന്തോഷത്തിൻ്റെ വേളകളിലും അവനെ ഓർത്തുകൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടും നന്ദി കാണിച്ചുകൊണ്ടും ജീവിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു അസ്സാഫാത്തിലെ 142 വചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗവും 145 വചനത്തിലെ ആദ്യ ഭാഗവുമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറ ആലു ഇമ്രാൻ 165 മുതൽ 176 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബർസിഖ്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മധുരം ഖുർആൻ സൂറത്തു തൗബയിലെ 67 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് യൂസുഫ് അക്ബർ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു മനഃപാഠം ഉസ്മാനി മുസാഫിരെ ഓരോ പേജുകളിൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അഷെയ്ഖ് സാദ് അൽ ഖാമിദിയാണ് നമുക്കൊപ്പമുള്ളത്. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 547 ഏതാനും വചനങ്ങളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 547 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി. കേൾക്കുന്നു അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് അത്തഹസീൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 149-150 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 149-150 ആയത്തുകൾ. ومن حي

0: ولأتم نعمتي عليكم ولعلكم تهتدون.
1: ഈ രണ്ട് ആയത്തും ശ്രദ്ധിക്കുക. പാരായണത്തിൽ പാലിക്കേണ്ടാത്ത ജീവിത നിയമങ്ങൾ, പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ. വമിൻ ഹൈസു ഖറജത, വമിൻ ഹൈസു, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഹൈസു ഹൈസു അല്ല, വമിൻ ഹൈസു എന്നല്ല, ഹൈസു സീസു ഹൈസു ഖറജത. ജീമിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം, ഖറജത ഖറജത ഖറജ എന്നല്ല, ഖറജ ഖറജത. ഫവല്ലി വജ്ഹക, ഫവല്ലി നീട്ടരുത്, ഫവല്ലി വജ്ഹക അല്ല, ഫവല്ലി വജ്ഹക, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ശത്റ ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ശത്റ. ഷത്തുറ ഷത്തിറ എന്നല്ല, നാവിൻ്റെ മുതുക് നമ്മുടെ മേലെ മുൻപല്ലുകളുടെ മുരടിൽ മാത്രമല്ല, അത് മഹ്റജ്, അതിൻ്റെ കൂടെ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്കിങ്ങനെ ചേർന്ന് നിൽക്കണം, അതാണ് ഷത്തുറ. ഷത്തുറൽ മസ്ജിദിൽ ഹറാം, ഹ മസ്ജിദിൽ ഹറാം. വ ഇന്നഹു നൂന് ശബ്ദ മണിക്കണം, ലൽ ഹഖു ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് അതിൻ്റെ ഈ മുകളിൽ ചെറുനാക്ക്. ലൽ ഹഖു മിർ റബ്ബിക്, മിൻ റബ്ബിക് അല്ല, മിർ റബ്ബിക്. സാക്കിന നൂന് ശേഷം റാ വരുമ്പോൾ നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക് നിർത്തുമ്പോൾ മിർ റബ്ബിക് അക്, ആ ശബ്ദം ശ്രദ്ധിക്കുക. വമല്ലാഹു ബിഗാഫിലിൻ, വമല്ലാഹു ബിഗാഫിലിൻ, ഗ ബിഗാഫിലിൻ അല്ല, ബിഗാഫിലിൻ അമ്മ അമ്മ ഐൻ മീമിന് ശദ്ദ് മണിക്കണം, ഇതെല്ലാം ശ്രദ്ധിക്കുക. തഅമലൂൻ തഅമലൂൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, തഅമലൂൻ എന്ന് അല്ല ഓതേണ്ടത്, തഅമലൂൻ. അടുത്തത് വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മുകളിൽ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ. വമിൻ ഹൈസു ഹൈസു അല്ല ഹൈസു, ഖറജത ജീമിനെ ഖൽഖല ചെയ്യണം, ഖറജത. ഫവല്ലി വജ്ഹക, ഫവല്ലി നീട്ടരുത്, വജ്ഹക ജീമിനെ ഖൽഖല ചെയ്യണം. ശത്റ ത അൽ മസ്ജിദിൽ ഹറാം ഹ. وحيث ما كنتم وحيث الا وحا وحيث وحيث ما كنتم نونين افكتماكي മണിക്കണം, ഇഖ്ഫാം ബിഗുന്ന, സാകിന നൂന് ശേഷം ത വരുമ്പോൾ നൂനിന അവ്യക്തമാക്കി മണിക്കണം. കുന്തും കുന്തും ഫവല്ലു, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുന്തും ഫവല്ലു വുജൂഹക്കും, വുജൂഹക്കും വുജൂഹക്കും ഷത്റഹു, ഷത് ഷത് ത തീതു അത് ത, ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഷത്റഹു ലി അല്ല, ലി അല്ല എന്നല്ല പറയേണ്ടത്, നൂനിൻ്റെ ശബ്ദമല്ല, ലി അല്ല, ലി അല്ല, ലി അല്ല യകൂന ലിന്നാസി, നൂൻ മുശദ്ദഗുന്ന, നൂൻ ശബ്ദുണ്ട് മണിക്കണം. അലൈക്കും ഹുജ്ജ, അലൈക്കും ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അലൈക്കും ഹുജ്ജതുൻ ഹുജ്ജ ഹുജ്ജതുൻ ഇല്ലല്ലദീന إلا الذين الذين لا الذي ذا ذي إلا الذين ظلموا ظلموا ألا ظ ظ ظ ظ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, അത് ഇസ്തിഇലാന്റെ അക്ഷരമാണ്. ലലമു എന്ന് പറയരുത്, ലലമു അല്ല, ظ ظلموا منهم منهم فلا ف فلا تخشوهم فلا تخشوهم واخشوني واخشوني ولأتم വലിയുതിമ്മ എന്ന് യാ ആയി പോകരുത്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഓതിപ്പോകുന്ന സമയത്ത്, സ്പീഡിൽ ഓതിപ്പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് വലിയുതിമ്മ അല്ല വലിയുതിമ്മ. ഹംസ പറഞ്ഞില്ലെങ്കിൽ അവിടെ അർത്ഥം മാറിപ്പോവും. വലിയുതിമ്മ മീമിന് ശബ്ദ് മണിക്കണം. നിഅമതി അലൈക്കും, നിഅമതി അലൈക്കും, വലഅല്ലകും, വല ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, വലഅല്ലകും തഹ്തദൂൻ, വലഅല്ലകും തഹ്തദൂൻ. തഹ് ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. തഹ്തദൂൻ, തഹ്തദൂൻ എന്നല്ല, തഹ്തദൂൻ, തഹ്തദൂൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. ومن حيث خرجت فولي وجهك شطر

شطرة وحيثما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم

0: نعمتي عليكم ولأتم نعمتي عليكم ولعلكم تهتدون. സൂറത്തുൽ ബഖറയിലെ 149-150 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 149-150 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് കിഡ്സ് ടൈം. ലോകശ്രദ്ധ നേടിയിട്ടുള്ള കുഞ്ഞുകാര്യങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണം. കിഡ്സ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ് സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് കിസ് ടൈം. മുഹമ്മദ് താഹ അൽ ജുനൈദ് പാരായണം ചെയ്ത സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: إني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 64-ാം അധ്യായം സൂറത്ത് അലാഖിലെ 6 മുതൽ 12 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അഹമ്മദ് നുഫൈസ്.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: أم تسألهم خرجا فخراج ربك خير وهو خير الرازقين.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ 72 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരെ ഷേഖ് മുഹമ്മദ് അൽ ലുഹൈദാൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഒമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ. ഇന്നഹും ഇന്ന നൂന് മണിക്കിയ നന്നായിട്ട് കുന്നത്ത്. യറൗനഹു ചെറിയൊരു മദ്ദ്. യറൗനഹു ബഈദ വനറാഹു ഖരീബ. യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസില് കൽ മുഹൽ. വതകൂനുൽ ജിബാലു കൽ ഇഹൻ. വലാ യുസ്അലു ഹമീമുൻ ഹമീമ. ഹമീമുൻ തൻവീൻ ശേഷം ഹ ആണ്, ഇൽഹാറാണ്. ഹമീമുൻ ഹമീമ. യുബസ്സറൂനഹും അവിടെ നിർത്തണം, വഖ്ഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ മിൻ അദാബി യൗമി ഇദിം ബിബനീ. മിൻ അദാബ് നുൻസാക്കിന് ശേഷം അയിനാണ്, ഇൽഹാറാണ് നിയമം. മിൻ അദാബി,
4: മിൻ അദാബി.
3: ആ പിന്നെ യൗമി ഇദിൻ, യൗമി ഇദിൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ തന്നെ ഓതണം. യൗമ അല്ല, യൗമി ഇദിംബി. യൗമി ഇദിംബി തൻവീൻ ശേഷം ബ ആണ്. അപ്പോൾ അതിനെ മീമാക്കി മാറ്റി കുന്നത്തോടു കൂടി ഉച്ചരിക്കണം. യൗമി ഇദിംബിബനി,
4: യൗമി ഇദിംബിബനി.
3: വസാഹിബത്തിഹി വാഹി وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. ومن في الأرض تنوين نون ساكنة كشاشا فاعنا إخفاء فأنا أتو منكيا بنا جميعا ثم أدو أنت أنه إخفاء. ومن في الأرض بنا جميعا ثم വീണ്ടും പദ സുമ്മ മീമി ശ്രദ്ധതയാണ്. യുഞ്ചി
4: യുഞ്ചി.
3: കല്ല ഇന്നഹ ലള, ഇന്ന ലള നസ്സാഅതൻ ലിശ്ശവ. നസ്സാഅതൻ തൻവീൻ ശേഷം ലാമാണ്. അപ്പോൾ ഒട്ടും മണിക്കേണ്ടതില്ല, പക്ഷേ ഇരട്ടിപ്പിക്കുക. ഇത് ആം ബിലാകുന്ന തദുഉ മൻ അദ്ബറ. മൻ അദ്ബറ നൂനുസാക്കിന് ശേഷം ഹംസാണ്. മൻ അദ്ബറ ഇൽഹാർ. മൻ അദ്ബറ വജമ ഫഔഹ. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. ഇദാ മസ്സഹു ശർറു ജസൂഅ. ഇദാ മസ്സഹു ഖൈറു തൻവീൻ ശേഷം മീമാണ്. നന്നായിട്ട് മണിക്കുക. ഇതാം ബിഗുന്ന ലിസ്സായിലി വൽ മഹ്റൂം. അത്ര മതി. ഇനി ഓതാം. ഇന്നഹും യറൗനഹു നോക്കാം കേട്ടോ. 6-ാമത്തെ ആയത്ത് മുതൽ.

0: മുഹുൽ
1: യൗമ തകൂനു സമാഉ കൽമുഹ്
0: വതകൂനുൽ ജിബാലു കൽഇഹ്ൻ.

0: للسائل والمحروم.
1: للسائل والمحروم.
0: وآخر دعوانا الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മഅരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഒമർ.
3: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ

0: സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്ത് ശുഅറ 52 മുതൽ സൂറത്ത് നംല് സൂറത്തുൽ ഖസസ് 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അശ്ശൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.